0: ശുഭദിന ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിന് ഒരുപാട് ഇരുണ്ട നിമിഷങ്ങളുണ്ട്. ആ ഇരുണ്ട നിമിഷങ്ങളിലാണ് നാം ചിലപ്പോൾ വളരെ ശക്തവും മനോഹരവുമായ സൗന്ദര്യങ്ങളും ശക്തിയുമൊക്കെ തിരിച്ചറിയുന്നത്. രാത്രിയോട് നമുക്ക് ഭയമുണ്ട്, പക്ഷേ രാത്രി നമുക്ക് നൽകുന്ന ഒരു ഏകാന്തതയുണ്ട്. അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ ഇരുട്ടാവുമ്പോൾ നാം നമ്മുടെ ഉള്ളിൽ ചിലതൊക്കെ തിരയാറുണ്ട്, ചില ഉത്തരങ്ങൾക്കായി, ചില ഓർമ്മകൾക്കായി, ചില സ്വപ്നങ്ങൾക്കായി. കാരണം സ്വപ്നങ്ങൾക്ക് ചിലപ്പോൾ യാഥാർത്ഥ്യങ്ങളെക്കാൾ മനോഹാരിതയുണ്ടാകും, ഭംഗിയുണ്ടാകും. ആ സ്വപ്നങ്ങൾ നിശബ്ദമാണെങ്കിലും ചുറ്റിനും ഇരുട്ടാണെങ്കിലും വാചാലവും ഉള്ളിൽ നിറയെ വെളിച്ചം പകർത്തുന്നതുമായിരിക്കും. ആ വെളിച്ചത്തിൽ ചുറ്റുപാടുകളുടെ ഇരുട്ടിനപ്പുറത്ത് നമ്മുടെ ഹൃദയം സന്തോഷഭരിതമാകും, മുഖം തിളങ്ങും, കണ്ണുകളിൽ ആ തിളക്കമുണ്ടാകും. രാത്രിയുടെ ആഴങ്ങളിലാണ് മനുഷ്യൻ അഗാധതയുടെ ആത്മാർത്ഥത തേടുന്നത് എന്ന് മതങ്ങളും പറയുന്നു. അതുകൊണ്ടാണ് രാത്രി പ്രാർത്ഥനകൾക്കും രാത്രി വ്രതങ്ങൾക്കുമൊക്കെ വലിയ പ്രാധാന്യം പല മതങ്ങളും കൽപ്പിച്ചിരിക്കുന്നത്. കാരണം ചുറ്റുപാടുകളിൽ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ നാം ചിലപ്പോൾ ചിന്നിച്ചിതറി പരന്നൊഴുകുമെങ്കിൽ നാം നമ്മളിലേക്ക് പടർന്നു കയറുന്നത് രാത്രികളിലാണ്. രാത്രികളുടെ നിശബ്ദതകളാണ് ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ലാത്ത പലതും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. ഉറക്കത്തിനിടയിൽ ഒന്ന് ഉണർന്നു പോകുന്ന ആൾ പിന്നീട് ഉറക്കം വന്നില്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെ അന്വേഷിക്കാൻ ഇഷ്ടപ്പെടാത്ത മനസ്സിന്റെ പ്രതിഫലനം കൂടിയാണ്. അങ്ങനെ ഉണരുന്ന മഹത്തുക്കളായ ആളുകൾ ആ ഇരുട്ടിലാണ് അവരെ അന്വേഷിച്ചത്, സത്യത്തിന്റെ പൊരുൾ തേടിയത്. അതുകൊണ്ട് ഇരുട്ടിനെയും സ്നേഹിക്കണം. കാരണം വെളിച്ചം ചിലപ്പോൾ നമ്മളെ കബളിപ്പിച്ചെന്ന് വന്നേക്കാം, ഇരുട്ട് അങ്ങനെ കബളിപ്പിക്കാറില്ല. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.

0: രാജീവ് ചന്ദ്രശേഖർ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷികളാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്നലെ വൈകിട്ട് ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ 20 മന്ത്രിമാരുടെ പട്ടികയാണ് അദ്ദേഹത്തിന് കൈമാറിയത്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, എം ലിജു, റോജി എം ജോൺ, കെ എ തുളസി, ഒ ജെ ജനീഷ്, ടി സിദ്ദിഖ് എന്നിവരാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, പി കെ ബഷീർ, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് ലീഗ് മന്ത്രിമാർ. ഇതിനു പുറമെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ്, ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബ്, ആർ എസ് പിയിലെ ഷിബു ബേബി ജോൺ, സി എം പിയിലെ സി പി ജോൺ എന്നിവർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, യു ഡി എഫ് ചീഫ് വിപ്പ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും ക്ഷണിതാക്കളെ പ്രവേശിപ്പിക്കുന്നത്. പ്രധാന ഗേറ്റിലൂടെ വിഐപികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ചടങ്ങ് തത്സമയം കാണുന്നതിന് LED വാളുകൾ സജ്ജമാക്കി. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി.
0: കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സഹവർത്തിത്വവും തകർക്കാനുണ്ടാകുന്ന ശ്രമങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സമുദായ സംഘടനകളിൽ നിന്നും സമീപ ദിവസങ്ങളിലുണ്ടായ പ്രസ്താവനകളും പ്രതികരണങ്ങളും അത്യന്തം ആപൽക്കരമാണെന്ന് പ്രസ്താവന പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ശനിയാഴ്ചയാണ് സ്വീഡനിലെത്തിയത്. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ഇന്ത്യ സ്വീഡൻ ബന്ധത്തിന് നൽകിയ അസാധാരണ സംഭാവനയും ദീർഘവീക്ഷണ നേതൃത്വവും പരിഗണിച്ച് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രൂസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. അവാർഡ് മുഴുവൻ ഇന്ത്യൻ ജനതയ്ക്കും സമർപ്പിക്കുന്നതായി മോദി അറിയിച്ചു. 5 വർഷത്തിനകം ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധവും സാമ്പത്തിക കൈമാറ്റവും ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം. ഇന്ത്യ സ്വീഡൻ കൂടുതൽ ശക്തം ഒരുമിച്ച് 2047 എന്നതാണ് സന്ദർശന പ്രമേയം. സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ പ്രവർത്തന മേഖല എന്നിവയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് രണ്ടു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടു. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ലൈഫ് സയൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് രണ്ടു രാജ്യങ്ങളുടെയും സംയുക്ത സംരംഭമായി ശാസ്ത്ര സാങ്കേതിക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നരേന്ദ്രമോദി അറിയിച്ചു.
0: UAE ബറാക്ക ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി തികഞ്ഞ ഭീരുത്വമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തി. സംയമനം പാലിക്കാനും സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങാനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ആണവ നിലയത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും ആണവ പ്രസാരണം ഇല്ലെന്നും അബുദാബി അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് പ്ലാന്റിലെ 4 റിയാക്ടറുകളിലൊന്ന് താൽക്കാലികമായി ഡീസൽ വൈദ്യുതിയിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര ആണവ ഏജൻസി പറഞ്ഞു. ഇന്ത്യയിൽ 2 ദിവസത്തെ ഇന്ധനശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. പോസ്റ്റ് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. 60 ദിവസത്തെ അസംസ്കൃത എണ്ണശേഖരം രാജ്യത്തുണ്ട്. ഇന്ധനത്തിന്റെയും വാതകത്തിന്റെയും ലഭ്യതയെക്കുറിച്ച് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകൾ നൽകുന്ന വിവരങ്ങളെ മാത്രം കണക്കിലെടുക്കണമെന്ന് PAB അഭ്യർത്ഥിച്ചു. കോംഗോയിലെയും ഉഗാണ്ടയിലെയും എബോള സാഹചര്യം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. 80 പേരുടെ മരണം എബോള ബാധിച്ചാണെന്ന് സംശയിക്കുന്നതായി WHO അറിയിച്ചു. 246 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഗഡ് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. കോഴിക്കോട് NITയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവും അദ്ദേഹം കൈമാറും. ന്യൂനപക്ഷ സമൂഹത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരമ്പരാഗത കരകൌശല മേഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കും. NITയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇന്നു മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സൽ ലോറികളും വഴിതിരിച്ചുവിടും. കോഴിക്കോട്ടുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഇന്ന് ദുൽഹ അദ് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1 മെയ് 28 വ്യാഴാഴ്ച ബലിപ്പെരുന്നാളുമായിരിക്കുമെന്ന് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൌലവിയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൌലവിയും അറിയിച്ചു. കോഴിക്കോട്ട് സംയുക്ത മഹല്ല ജുമാഅത്ത് ഖാസി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ദുൽഹജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 റൺസിനും പരാജയപ്പെടുത്തി. ഇതോടെ പ്ലേ ഓഫിൽ കടക്കുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് മാറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് കൂമ്പാറയിൽ ഇന്നലെ വൈകിട്ട് ശക്തമായ മിന്നലിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നയാൾ മരിച്ചു. കൂമ്പാറയിലെ ജേസൺ എന്നയാളാണ് മരിച്ചത്. പുതുപ്പാടി കട്ടിപ്പാറ ഓമശ്ശേരി കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ 5 സ്ത്രീകൾക്ക് മിന്നലേറ്റു. കോഴിക്കോട്ട് പർദ്ദ വ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഹുർലിൻ പർദ്ദ ഉടമ റസൂൽ ഗഫൂർ നിര്യാതനായി. 63 വയസ്സായിരുന്നു. കബറടക്കം രാവിലെ മാത്തോട്ടം പള്ളി ഖബർസ്ഥാനിൽ നടത്തും. തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടെ 11 കെ വി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ഒരാൾ മരിച്ചു. പിണക്കാട്ട് വീട്ടിൽ ബിജു ജോർജ് എന്ന 50-കാരനാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. വയനാട് മുത്തങ്ങയിൽ MDMA-യുമായി 3 യുവാക്കൾ പിടിയിലായി. കർണാടകയിൽ നിന്ന് KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 36 ഗ്രാമോളം മയക്കുമരുന്നാണ് പിടികൂടിയത്. മീനങ്ങാടി സ്വദേശികളായ വൈഷ്ണവ്, മുഹമ്മദ് ആഷിഖ്, ആദിൽ റമീസ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച തമിഴക വെറ്ററിക്കടക്കം കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമാരംഭിച്ചു. വയനാടിനും പാലക്കാടിനും പിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ചു. മറ്റ് ജില്ലകളിലും വൈകാതെ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് വിജയ് ഫാൻസ് അസോസിയേഷൻ അറിയിച്ചു. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ TVK പ്രവർത്തനം. കണ്ണൂർ നഗരത്തിലെ താളിക്കാവിനടുത്ത് ഇന്നലെ വൈകിട്ട് 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 5 വയസ്സുകാരിയും ഇവരിൽ ഉൾപ്പെടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ BD സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് NIT യിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ആനന്ദ പെണ്ണുംപിള്ള സൈക്കിളെ വെച്ചോട്ട് പോകുന്നു.
1: ബൈക്കും കാറും ഒന്നും ഇല്ലാത്തവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യണ്ട.
0: സത്യത്തിൽ ഈ ആനന്ദൻ ഒരു പാവ, അവൾ അഹങ്കാരിയുവാ.
1: അഹങ്കാരി ഒന്നും അല്ല, പക്ഷേ വരവനുസരിച്ച് ചെലവാക്കാൻ പഠിച്ചിട്ടില്ല.
0: ആ അതിനാ അഹങ്കാരം എന്ന് പറയുന്നത്. വാഴയിടത്തെ കല്യാണത്തിന് പോകണമെങ്കിൽ പുതിയ പട്ടുസാരി വേണമെന്നും പറഞ്ഞ അവള് വഴക്കിട്ടവളാ.
1: പട്ടിണിയായാലും സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിലും കല്യാണത്തിന് പോകുമ്പോ പട്ടിസാരി വാങ്ങിയില്ലെങ്കിൽ അവിടെ ലക്ഷണം അങ്ങ് മാറും.
0: കല്യാണത്തിന് വരുന്ന പെണ്ണുങ്ങളെല്ലാം പട്ടുസാരി ഉടുത്തോണ്ട് തന്നെ വരണമെന്ന് നിയമമൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ.
1: ഇല്ല, എന്നാലും ചിലർക്കൊരു മോഹം വരുവടൂ.
0: അങ്ങനാണെങ്കിൽ ഒരു മാസത്തിൽ 6-7 കല്യാണത്തിന് പങ്കെടുക്കണമെങ്കിലേ രൂപ എത്ര സാരിക്ക് വേണ്ടി മാറ്റിവെക്കണം?
1: ആനന്ദന്റെ പെണ്ണ് അങ്ങനെയൊന്നും ആവശ്യപ്പെടത്തില്ല.
0: ആവശ്യപ്പെടാതിരുന്ന കടക്കാരും അവരുടെ വീട്ടിൽ ചെന്ന് കയറത്തില്ല.
1: പണ്ടേ നമ്മുടെ മേലാട്ടിലെ സജുവും ഭാര്യയും കല്യാണത്തിന് പോകുന്ന കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടായിരുന്നു.
0: എനിക്കറിയാം, ഏത് കല്യാണത്തിന് പോകണമെങ്കിലും സജു പുതിയ ഷൂവും മേടിക്കും, പാന്റും ഉടുപ്പും മേടിക്കും.
1: അവന്റെ ഭാര്യ പട്ടുസാരിയും വാങ്ങി. കാറില്ലെങ്കിൽ കാർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകും.
0: അവസാനം കടവും കടത്തിന്റെ പുറത്ത് കടവുമായി ആ വീടും വസ്തുവും വിൽക്കേണ്ടി വന്നില്ലയോ?
1: വരവും ചെലവും ഭാര്യയും ഭർത്താവും നോക്കിയില്ലെങ്കിലേ ശരിയാവത്തില്ല.
0: ആ പലരും അവരെ ഉപദേശിക്കുന്നവരോടൊക്കെ അവര് ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
1: എന്താ സുരേന്ദ്ര, ഇന്ന് പണിക്ക് പോയില്ലോടാ?
2: ഇല്ല മാവാ, 2-3 ദിവസമായിട്ട് പോയില്ല, ഒരു പനി.
0: ആശുപത്രി കാണിച്ചില്ലയോ?
2: കാണിച്ച്, ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ഗുളികയും തന്നു. ഇപ്പൊ നല്ല മാറ്റമുണ്ട്.
0: ആ ക്ഷീണമൊക്കെ മാറിയിട്ട് പോയാ മതി.
2: ആ വീട്ടുകാരി അത് തന്നെയാ പറഞ്ഞത്.
1: നിനക്ക് ചായയോ കട്ടനോ?
2: കട്ട മതി അമ്മാവ.
1: എടാ ആ പൂനച്ചേരിലെ ബാബുവേ, ഇപ്പൊ നിങ്ങളുടെ കൂടെ അല്ലയോ പണിക്ക് വരുന്നേ?
2: അല്ലമ്മാവാ, അവനെ കോൺട്രാക്ടർ എടുത്ത് കളഞ്ഞു.
0: ഇപ്പോഴോ രവി കോൺട്രാക്ടറുടെ കൂടെ അല്ല അവൻ പണിക്ക് ഇപ്പൊ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ കയറി തർക്കിച്ച്. ആ കോൺട്രാക്ടറുടെ കൂടെ പണിക്ക് പോകുന്നവന്മാരല്ല ഇവിടെ അല്ലയോ ചായ കുടിക്കാൻ വരുന്നത്?
1: എന്താ ബാബുവിനെ മാറ്റാൻ കാര്യം?
2: അമ്മാവ, അവൻ ഏത് വീട്ടിൽ പണിക്ക് വന്നാലും വീട്ടുകാരുമായിട്ട് അങ്ങ് അടുക്കും. ആ വീട്ടിലെ പെണ്ണുങ്ങളുമായിട്ട് ഇന്ന് വർത്തമാനം പറയും.
0: അപ്പൊ കട്ടകട്ടലും സിമെന്റ് തേക്കലും അല്ല, വാചകവടിയും കൊച്ചു വർത്താനം പറച്ചിലും ആ അവന്റെ ജോലി.
2: എന്നിട്ട് വീട്ടുകാർക്ക് വേണ്ട പണിയൊക്കെ ചെയ്തു കൊടുക്കും. പച്ചക്കറി മേടിക്കാനും മീൻ മേടിക്കാനും ഒക്കെ പോകും. പിന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരാനും പോകും. ഇതാ അവന്റെ പണി.
1: കോൺട്രാക്ട് ഇതൊക്കെ അറിഞ്ഞു കാണും.
2: കൂടെ പണിയുന്ന തൊഴിലാളികളെ പലതവണ രവിച്ചേട്ടനോട് പറഞ്ഞതാ, പക്ഷെ അദ്ദേഹം കേട്ട ഭാവം നടിച്ചില്ല.
0: മറ്റു തൊഴിലാളികൾ പാര വെക്കുവാന്ന് വിചാരിച്ചു കാണും.
2: ഒരു ദിവസം മേളൂർ മുക്കിലുള്ള വീട്ടിൽ പണി നടക്കുമ്പോഴേ രവിച്ചേട്ടൻ അവിടെ വന്ന് വന്നപ്പോൾ അയലത്തുള്ള ഒരു ചേച്ചിയുടെ കൂടെ നിന്ന് മാങ്ങാ വരച്ചു കൊടുക്കുന്നു.
0: അപ്പോഴേ അവനെ പിടിച്ച് നല്ല നാല് പിച്ചു കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടോ?
2: ഏയ്, പിച്ചിയതും വഴക്ക് പറഞ്ഞത് ഒന്നുമില്ല. അന്നത്തെ പകുതി കൂലിക്കാശ് കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു.
1: വെറും അലവലായി ചെറുക്കനായി പോയല്ലോടാ. 30 ദിവസം പണിയുള്ള ഒരു കോൺട്രാക്ട് അല്ലായിരുന്നു അത്?
0: അത് മാത്രമോ? ഓണത്തിന് നല്ലൊരു തുക ബോണസും കൊടുക്കും, മുണ്ടും ഷർട്ടും ഒക്കെ വാങ്ങിക്കൊടുക്കും.
2: ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് സുഖമില്ലാതെ ആശുപത്രി കിടന്നാല് ആശുപത്രി ചെലവും വീട്ടു ചെലവും കണക്കാക്കി ഒരു തുക രവിചേട്ടൻ കൊടുക്കും. അത്രക്കും ഡീസന്റ് ആള്.
1: പിന്നെ ബാബുവിനെ കുറിച്ച് വേറെ ചില വർത്തമാനങ്ങളും ഞാൻ അറിഞ്ഞു.
2: ആ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളു. സ്ത്രീകളെ കണ്ട പിന്നെ അവന്റെ ലക്ഷണം അങ്ങ് മാറും.
0: അത് ശരി. അപ്പൊ ബാബുവിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമല്ല, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ വരട്ടെ.
2: ഭംഗിയായിട്ട് തൊഴിൽ ചെയ്യാൻ അറിയാവുന്നതിനായിരുന്നു ഈ ബാബു.
1: പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വസിക്കേൽപ്പിക്കുന്ന തൊഴിലിൽ ആത്മാർത്ഥി ഇല്ലാത്തവനെ പിന്നെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ.
0: കർമ്മത്തിൽ കാപട്യം കാട്ടിയാൽ കാലക്കേട് പിന്നാലേ വരും.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം, ഇന്ന് മെയ് 18 തിങ്കളാഴ്ച, തിങ്കളാഴ്ചയാണ്. പക്ഷേ ഇന്ന് നമുക്ക് കേരളക്കാർക്ക്, കേരളത്തിൽ പുതിയ ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പുതിയ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം കൂടിയാണ്. പുതിയ ഗവൺമെൻറ് വരുന്നു, പുതിയതായി അധികാരം ഏൽക്കുന്ന ഗവൺമെൻറ്റിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തുയരാനും അതിൻ്റെ സമഗ്രമായ പുരോഗതിക്കായി സുതാര്യതയോടുകൂടിയും നാടിന് വളരെയധികം ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കാനും പുതിയ ഭരണകൂടത്തിന് സാധിക്കട്ടെ. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമമുറപ്പിക്കാൻ ഈ ഭരണകാലയളവിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ സർക്കാരിൻ്റെ എല്ലാ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും നല്ല നാളേക്കുള്ളൊരു പ്രയാണത്തിനും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഓണാട്ടുകര പാസഞ്ചർ ഇന്ന് ഇവിടെ തുടക്കം കുറിക്കാം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയാണ്. അപ്പോൾ നമുക്ക് നമ്മളിവിടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇന്ന് പുതിയ ഗവൺമെൻറ് ഇവിടെ അധികാരത്തിലേറുകയാണ്. പുതിയ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സത്യപ്രതിജ്ഞ ചടങ്ങ് 10 മണിക്കാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ പോവുകയാണ്. അപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരു ഗവൺമെന്റിനെ പറ്റിയിട്ട് ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഒരു സാധാരണക്കാരനായ നിലയിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയിലും ഓരോ മനുഷ്യർക്കുള്ള ഒരു അവരുടേതായിട്ടുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരുപാടാണ്. അപ്പോൾ റേഡിയോ നമ്മൾ ഇത് പൊതുജനങ്ങൾക്ക് നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? അതായത് ഒരുപാട് തൊഴിലവസരങ്ങളും നമ്മളുടെ സുരക്ഷിതത്വവും സ്ത്രീകളുടെ സുരക്ഷിതത്വവും വിലക്കയറ്റ നിയന്ത്രണവും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഈ ഒരു ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചടങ്ങ് ചെയ്യുമ്പോൾ സാധാരണക്കാർക്കുണ്ടാകുന്ന ഓരോരോ നമ്മളുടെ ഒരു വിശ്വാസമാണ് ഇതിനകത്തൊക്കെ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഓരോ നടപടികൾ ഏറ്റെടുക്കാൻ പറ്റുമെന്നുള്ള ഒരുപാട് പ്രതീക്ഷയും നമുക്കുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തന്നെ പ്രതീക്ഷയെ പറ്റിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് എന്താണ് ഒരു പുതിയ ഗവൺമെൻറ് അധികാരത്തിലേറുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന ഒരു വിഷയമാണ് ഇന്ന് ഈ ദിവസം നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷേ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക, നമുക്ക് നമ്മളിവിടെ ആരെയും കുറ്റം പറയാനോ നമ്മൾക്കിവിടെ മറ്റുള്ളവരുടെ അപാകതകളെ ചൂണ്ടിക്കാണിക്കാനോ മറ്റുള്ളവരെ തെറ്റു പറയാനോ സാധിക്കുകയില്ല. നമ്മൾക്ക് ആ സംസാരങ്ങൾ ഒഴിവാക്കി വെച്ചുകൊണ്ട് ഇന്ന് പുതിയ ഗവൺമെന്റ് ഇവിടെ അധികാരത്തിലേറുമ്പോൾ എന്താണ് ആ പുതിയ ഗവൺമെന്റിനെ പറ്റി നിങ്ങൾക്കുള്ള പ്രതീക്ഷ എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ, നിങ്ങളുടെ പ്രതീക്ഷകൾ പങ്കുവെച്ചോളൂ. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. യുഎഇയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ്, പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവരാണ് ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും അപ്പൂ ജോൺ ജോസഫ് ചീഫ് വിപ്പുമാകും. രാവിലെ 10 സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് 8 മുതൽക്കായിരിക്കും പാസ് ലഭിച്ചിട്ടുള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. 10 നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും. ഇന്നലെ വൈകിട്ട് 5 നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്ത് എത്തുന്നത്.
0: സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന ഗേറ്റിലൂടെ വിഐപി എൻട്രി മാത്രമായിരിക്കും ഉണ്ടാക്കുക. 9 ഗേറ്റുകളും റോഡും അടയ്ക്കും. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകൾ ക്രമീകരിക്കും. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വാഹനം പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളും അനുവദിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണം. 3 ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിംഗ് ഹറാൾഡ് 5-ാമനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. 2 സന്ദർശനത്തിനായാണ് ശ്രീ മോദി സ്വീഡനിൽ എത്തിയത്. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 31 അന്താരാഷ്ട്ര ബഹുമതിയാണിത്. ഇന്ത്യ സ്വീഡൻ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ധാരണയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുതിയ അവസരങ്ങൾ, സ്വതന്ത്ര വ്യാപാര കരാർ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവയും ചർച്ചയായി. സ്വീഡിഷ് സിഇഒമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി നേതാക്കളെ ക്ഷണിച്ചു. പ്രതിരോധം, സുരക്ഷാ സഹകരണം എന്നിവയിൽ ഇന്ത്യ സ്വീഡൻ ദീർഘകാല വ്യാവസായിക പങ്കാളിത്തം ദൃഢമായതായും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീഡൻ ഇന്ത്യയ്ക്ക് നൽകിയ പിന്തുണയും ശ്രീ മോദി എടുത്തുപറഞ്ഞു.
2: ആതങ്ക്വാദ് പൂരി മാനവതാ കെ ലിയേ ഗംഭീർ ചുനൌതി ഹൈ. പിച്ചലേ വർഷ് പഹൽഗാം മേ ഹുയേ ആതങ്കി ഹംലേക്ക് ബാദ് ഹമേ സ്വീഡൻസെ മിലേ സമർത്ഥൻ കെ ലിയെ മേ പ്രധാനമന്ത്രി ക്രിസ്റ്റർസൻ കാ ആഭാർ വ്യക്ത കർത്താ ഹും ഹം ആതങ്കവാദ് ഔർ ഉസ്കേ സമർത്ഥകോ കെ വിരുദ്ധ ലഡായി ജാരി രഖേംഗേ.
0: സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിന് മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോളതലത്തിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ തെളിവാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: യുഎഇയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ഇവ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിനു പുറത്തുള്ള ജനറേറ്ററിൽ തീപിടുത്തമുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ എബോള രോഗബാധയെ തുടർന്ന് 80 പേർ മരണപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. ഈ രോഗബാധ ഒരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിർത്തി രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. മോസ്കോയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. റഷ്യയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. കീവിൽ 24 പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് സംഭവം. ആക്രമണത്തിൽ കുറഞ്ഞത് 12 പേർക്കെങ്കിലും പരിക്കേറ്റതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. രാജസ്ഥാൻ ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം 19.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടന്നു. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേഓഫിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ യുഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. യുഎഇയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ.
2: എന്തു അടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ. ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
3: പിന്നെ തീർച്ചയായും വാങ്ങണം.
0: എവിടെ നിന്ന് വാങ്ങാനാ?
3: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
0: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
3: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: എന്താ ചൂട്? ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
5: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC ₹99,990 മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ ₹5,000 വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

തിരികെ താം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞായിരുന്നു ഇന്ന് വളരെ കാലത്തിന് ശേഷം ഒരു പുതിയ ഗവൺമെന്റ് ഇന്ന് കേരളത്തിൽ അധികാരം ഏൽക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയാണ് ഈ പുതിയ ഗവൺമെന്റ് നൽകുന്നത്. അപ്പം നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ എന്താണെന്ന് പങ്കുവെക്കാൻ വേണ്ടി നിങ്ങൾ വിളിക്കുക. വിളിക്കട്ടെ, നമ്പർ 9544700092 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്, പുതിയ ഗവൺമെന്റിന് നിങ്ങളിലുള്ള പ്രതീക്ഷകൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രതീക്ഷകളൊക്കെയാണ് അവരിൽ നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രതീക്ഷകളെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത് പോലും. അപ്പോൾ നമുക്കിത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മളുടെ നാട്ടിലും അതുപോലെ തന്നെ നമ്മളുടെ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തും ഒരുപാട് പുരോഗതികൾ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ പ്രധാനമായിട്ടും കുറേ അധികം കാര്യങ്ങൾ നമ്മളുടെ നാട്ടിൽ വളരെയേറെ മുൻപന്തിയിൽ എത്തേണ്ടതായിട്ടുള്ളതുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കാര്യം വളരെയധിക കാലമായി നമ്മളുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിൻ ഡ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വിദ്യാഭ്യാസമുള്ള കുട്ടികൾ നമ്മളുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. വളരെയധികം, അതായത് വിദ്യാഭ്യാസത്തിനും കൂടുതൽ ജോലിക്കും വേണ്ടിയിട്ട് അവർ പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ഗവൺമെന്റ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊഴിലവസരങ്ങൾ, യുവാക്കളുടെ സുരക്ഷിതത്വം ഇതൊക്കെ വളരെയധികം ആയിട്ട് സംരക്ഷിക്കപ്പെടും എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. കാരണം പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ നാട്ടിൽ തന്നെ സൃഷ്ടിക്കപ്പെടുക, യുവാക്കൾക്ക് ഉയർന്ന ശമ്പളം നൽകുക. കാര്യം ഇപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെ ജീവിത ചെലവെന്ന് പറയുന്നത് വളരെയധികം കൂടിക്കൊണ്ട് നിൽക്കുന്നൊരു സമയമാണ്. അപ്പം കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാർ വളരെയധികം കൂടുതൽ ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് ഈ പുറത്തേക്ക് പോകുന്നത്. അപ്പം യുവാക്കൾക്ക് ഉയർന്ന ശമ്പളമുള്ള നമ്മുടെ ITI സ്റ്റാർട്ടപ്പ് മേഖലകളിൽ തന്നെ കൂടുതൽ അവസരങ്ങൾ നാട്ടിൽ ലഭിച്ചാൽ അത് വളരെ വലിയൊരു സഹായകരമാകും. അതുപോലെ തന്നെ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തെ നമുക്കിങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അതായത് നമ്മളുടെ നാട്ടിൽ കൂടുതൽ വിദ്യാഭ്യാസം നേടി അല്ലെങ്കിൽ എല്ലാവരും ഇപ്പം ഒട്ടുമിക്ക ഓരോ ദിവസം കഴിയുന്തോറും എല്ലാവരും ഈ യു കെ അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള രാജ്യങ്ങൾ, ഓസ്ട്രേലിയ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലേക്ക് കണ്ടുപിടിച്ച് ആൾക്കാരെ തപ്പിത്തടഞ്ഞു പിടിച്ച് ഓരോ ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അവരുടെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് മികച്ച ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ശമ്പളം ഞങ്ങളുടെ നാട്ടിൽ ലഭിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു. അത് ഇപ്പോൾ 10-20 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിച്ചിട്ട് തന്നെ അവർ പുറത്തേക്ക് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു പരിധി വരെ തടയാനായിട്ട് ഇത് സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടുതലും നമുക്ക് ആവശ്യം നമ്മുടെ നാടിൻ്റെ ചെറുപ്പക്കാരെയാണ്. അപ്പോൾ ആ നാട്ടിലെ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ നിൽക്കാതെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിന് നഷ്ടം നമ്മളുടെ നാടിന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് അതൊരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നാണ്. അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഈ പുതിയ ഗവൺമെൻറ് അധികാരത്തിലേറുമ്പോൾ അവർ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ വിളിക്കുമോ? 9544700092 ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് പുതിയ ഗവൺമെന്റ് നമുക്ക് അധികാരത്തിലേറുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റിന് മേലുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്ന വിഷയങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അഭിപ്രായങ്ങൾ പറയാൻ മടിക്കരുത്. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9444-7001-2 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ നമ്മളുടെ നാട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഒരു വിലക്കയറ്റം എന്ന് പറയുന്നത്, അല്ലേ? വിലക്കയറ്റം, അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ നിത്യോപയോഗ സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പാചകവാതകം പോലുള്ള ഇന്ധനം എന്നിവയുടെയൊക്കെ വിലക്കയറ്റം, ഇന്ധനത്തിൻ്റെ വിലയൊക്കെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രൈം മിനിസ്റ്റർ 2 വാഹനങ്ങളാക്കി മാത്രം ചുരുക്കിയിട്ട് പോകുന്ന യാത്ര ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കാണിച്ചു തരികയാണ് ഇന്ധനം നമ്മൾ സംരക്ഷിക്കണം, ഇന്ധനം നമ്മൾ കൂടുതൽ നമ്മൾ പ്രയോജനമാകുന്ന രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് അവർ തന്നെ നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒക്കെ നിയന്ത്രിക്കുക എന്നത് ഏതൊരു സാധാരണക്കാരൻ്റെയും ഏറ്റവും വലിയൊരു ആവശ്യമാണ്. അത് നികുതി ഭാരങ്ങൾ നമുക്ക് ലഘൂകരിക്കാം, അതേപോലെ തന്നെ ജനങ്ങളുടെ പോക്കറ്റ് ചോരാത്ത രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നമുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ആ ഒരു വിലക്കയറ്റ നിയന്ത്രണം, അല്ലെങ്കിൽ ഈ നിത്യോപയോഗ സാധനങ്ങൾ നമ്മളുടെ നാട്ടിൽ ഉപയോഗിക്കുമ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിച്ചാൽ മാത്രമേ, ആ സാധനങ്ങൾ വാങ്ങിച്ചാൽ മാത്രമേ പൈസയൊക്കെ കുറച്ചും കൂടി നമുക്ക് സേവ് ചെയ്യാനായിട്ടൊക്കെ പറ്റുകയുള്ളൂ. അപ്പം അതിന് മേലുള്ളൊരു നിയന്ത്രണം കൊണ്ടുവരണമെന്നൊക്കെ നമുക്കത് പ്രതീക്ഷിക്കാം, അല്ലേ? അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കുഴികളില്ലാത്ത റോഡുകൾ നമുക്ക് വേണം, കൃത്യസമയത്ത് ഓടുന്ന പൊതുഗതാഗത സംവിധാനങ്ങൾ വേണം. പൊതുഗതാഗതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഒരു അവരുടെ ഒരു വിഷയം തന്നെ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള ബസ് യാത്രയാണ്. അപ്പം കഴിഞ്ഞ ദിവസം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം, അവരുടെ സൗജന്യ യാത്രകൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മുടെ നാട്ടിൽ ഇനി പിങ്ക് ബസ്സുകൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം പിങ്ക് ബസ്സിൽ കയറുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു രൂപ പോലും കൊടുക്കാതെ അവർക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ പ്രതീക്ഷയല്ല, അത് നടപ്പിലാക്കുമെന്ന് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ തടസ്സമില്ലാത്തൊരു വൈദ്യുതി നമുക്ക് വേണം, അല്ലേ? അതായത് കൂടുതൽ നേരവും ഇപ്പം ചൂട് കാലത്തിലൊക്കെ, ചൂട് സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയതാണ് ഈ രാത്രിയിലൊക്കെ കറണ്ട് കട്ട് പോകുമ്പോൾ എത്ര അധികം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമുക്കറിയാമായിരുന്നു, അല്ലേ? അപ്പം കറണ്ട് കട്ട് സംവിധാനമില്ലാതെ വൈദ്യുതിയൊക്കെ പൂർണ്ണമായിട്ടും തടസ്സമില്ലാത്ത രീതിയിൽ വൈദ്യുതി നമുക്ക് കിട്ടുക, അതേപോലെ കുടിവെള്ള വിതരണം നമുക്ക് ഉറപ്പാക്കുക, കൂടാതെ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കവും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ നേരിടാനായിട്ട് കൃത്യമായ ശാസ്ത്രീയമായ തന്നെ രീതിയിലൊരു മാസ്റ്റർ പ്ലാനൊക്കെ നടപ്പിലാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വളരെയധികം രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ നാടിൻ്റെ ഓരോ മുക്കിനും മൂലയ്ക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്ന തരത്തിൽ നമുക്ക് ഒന്ന് ചുറ്റൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, ഏതാണ് വികസനം, എവിടെയാണ് നമുക്ക് വികസനം വരേണ്ടത്, എവിടെയാണ് നമുക്ക് തടസ്സങ്ങൾ നേരിടുന്നത് എന്ന തരത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് കൃത്യമായി നമ്മളുടെ ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൃത്യമായ വളരെ കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് ഒരു ഗവൺമെൻറ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് അത് അവരെ അത് ബോധ്യപ്പെടുത്താനും നമുക്ക് പറ്റും എന്നുള്ളതാണ് നമുക്ക് ചുറ്റിനും കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇതുവരെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് ആരും വിളിച്ചില്ല, ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കൂ. 9444-7001-2 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ച് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ ബോധ്യപ്പെടുത്തുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: പഴയ പൊന്നുമാറ്റവും പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ,
2: എന്തു അടിയത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വില കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വില കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിൽ നിന്ന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
3: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
0: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
4: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111-82-8081.

0: തിരികെ താം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോൺ ആട്ടേറെ പാസഞ്ചർ കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പുതിയ ഗവൺമെന്റ് ഇന്ന് അധികാരത്തിലേറുമ്പോൾ നമ്മളുടെ ജനങ്ങൾക്കുള്ള ഗവൺമെന്റിനുള്ള പ്രതീക്ഷ എന്താണ്, ജനങ്ങൾക്ക് ഗവൺമെന്റിനോടുള്ള വിശ്വാസം എന്താണ് എന്ന ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് യുവാക്കളുടെ തൊഴിലവസരങ്ങൾ, അതുപോലെ തന്നെ വിലക്കയറ്റ നിയന്ത്രണം, സാമ്പത്തിക ഭദ്രത, അടിസ്ഥാന സൗകര്യ വികസനം ഇതിനെയൊക്കെ പറ്റിയിട്ടായിരുന്നു. പക്ഷേ കൂടുതൽ നമുക്ക് ഇത് പറയുമ്പോൾ പോലും നമുക്ക് മികച്ച വിദ്യാഭ്യാസവും ആരോഗ്യവും കൂടി കിട്ടേണ്ടത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. വിദ്യാഭ്യാസം ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രധാനമായിട്ടുള്ള രണ്ട് നെടും തൂണുകളാണ്. അപ്പം ഇത് രണ്ടും സംരക്ഷിക്കപ്പെടുക, ഇത് രണ്ടും കൃത്യമായി വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി തന്നെ ഈ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതൽ യുവാക്കളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും എല്ലാം ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാസഞ്ചർ നമ്മുടെ ലൈനിലുണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, നമസ്കാരം, പറഞ്ഞോളൂ അമ്മേ.
1: ഇന്ന് നമ്മുടെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുന്ന അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നടന്നു പോവുക, നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതായിട്ട് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലായിട്ട് നടിച്ചു പോകാനുള്ള കഴിവ് മറ്റുള്ള ആൾക്കാർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ, അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് നല്ല കാര്യങ്ങൾ തന്നെയാ പറയുന്നത്. അതിന്റെ പ്രാബല്യത്തിൽ വരുവാണെങ്കിൽ എല്ലാവർക്കും ായിട്ട് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും പിന്താങ്ങി നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു നല്ല ഭക്ഷണം കാഴ്ചവെക്കാൻ
0: അതെ അതെ അതെ അതെ. അതായത് ഒരുപാട് പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് ഈ ഗവൺമെന്റ് അധികാരത്തിലേറുമ്പോൾ. അപ്പൊ ആ അധികാരത്തിലേറുന്ന ഗവൺമെന്റ് ആ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെടുക കൂടിയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വിശ്വാസവും കാര്യങ്ങളും ഈ ഗവൺമെന്റിന്റെ മേലിലുണ്ടാകും എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. അപ്പം ഇതുപോലെ അഭിപ്രായങ്ങൾ പറയാൻ പങ്കുവെക്കാൻ നിങ്ങൾ വിളിച്ചോളൂ 9444 7001 2. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിദ്യാഭ്യാസവും ആരോഗ്യവും ആരോഗ്യത്തെയും പറ്റിയിട്ടായിരുന്നു. നമ്മുടെ സർക്കാർ സ്കൂളുകളുടെയും ആശുപത്രികളുടെയും നിലവാരം വളരെയധികം മികച്ചതാണ് അല്ലേ. അത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മുടെ സർക്കാർ സ്കൂളുകളുടെയും അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ആശുപത്രികളുടെയും മാതൃക എന്ന് പറയുന്നത്. അത് നമുക്ക് ഇനിയും കൂടുതൽ നമുക്കതിനകത്ത് മെച്ചപ്പെടുത്താൻ പറ്റും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കാര്യം കൂടുതൽ കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ കൂടുതൽ അടിസ്ഥാനപരമായിട്ടുള്ള പുതിയ പുതിയ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ വളരെയധികം ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ ടെക്നിക്കലായിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം അതിനകത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനിയും ആശുപത്രികളിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആരോഗ്യ പ്രവർത്തകരുടെ ഒരു വേതനം കൂടി നമുക്ക് ഈ കാര്യങ്ങളിൽ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങൾ, നമുക്കറിയാം വനിതാ ഡോക്ടർ ഉൾപ്പെടെ നമ്മുടെ കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദനാദാസ് എന്ന് പറയുന്ന ആ ഒരു ഡോക്ടറുടെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. അപ്പം ആരോഗ്യ പ്രവർത്തകർക്ക് മേലുള്ള ആ ഒരു കയ്യേറ്റം എന്നൊക്കെ പറയുന്നത് വളരെയധികം പ്രയാസമുള്ളതും വിഷമകരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണ്. അപ്പം ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റണം എന്ന് തന്നെയാണ് നമുക്ക് ഇനിയും ഈ ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം. മികച്ച ആരോഗ്യ പ്രവർത്തകരുടെ ഒരു ടീം തന്നെ ഒരു ഹോസ്പിറ്റലിലുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ കൂടുതൽ കൂടുതൽ കൂടുതൽ വളരെയധികം മെച്ചപ്പെട്ട നിലയിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മളുടെ നമ്മുടെ നാട്ടിലെ വർദ്ധിച്ചു വരുന്ന രോഗികളുടെ എണ്ണം എന്നൊക്കെ പറയുന്നത് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെന്ന് പറയുന്നത് വെറും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. ആ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കൂടുതൽ ആശ്രയം കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളാണ്. അപ്പോൾ ആ സർക്കാർ ആശുപത്രികളിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മികച്ച ആരോഗ്യവും അതേപോലെ തന്നെ മികച്ച ഈ ഒരു ഫെസിലിറ്റിയും ഒക്കെ കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മളെ അവർ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചും അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും അവർക്ക് കൊടുക്കേണ്ട ആദരവും നമ്മൾ കൊടുത്ത് തന്നെ മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇനിയും അഭിപ്രായങ്ങൾ പറയാനില്ലാത്തവർ വിളിച്ചോളൂ 9544700012. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
5: ടൂവിൽ ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ഗവൺമെൻറ് അധികാരത്തിലേറുമ്പോൾ നിങ്ങൾക്ക് ജനങ്ങൾക്ക് ആ ഗവൺമെൻറ്റിനോടുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടിയും വളരെയധികം പ്രതീക്ഷയോടുകൂടിയും കാണുന്നൊരു സർക്കാർ നമ്മളുടെ നാട്ടിൽ വരട്ടെ. ജനങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിനും അവരുടെ ആ ഒരു പ്രതീക്ഷയ്ക്കും അനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പം വളരെയധികം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? വളരെ സുതാര്യതയോടുകൂടിയും ഒരു അഴിമതി ഇല്ലാത്തൊരു ഭരണവുമാണ് നമ്മളുടെ നാടിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ദാണ്ട നമുക്കൊരു പാസഞ്ചർ ലൈനിലുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
6: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം.
5: ഓ, പറഞ്ഞോളൂ.
6: എനിക്ക് ഈ സർക്കാർ യാതൊരു പ്രതീക്ഷയില്ല, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ്. കഴിഞ്ഞ ഈ സർക്കാരിന്റെ കാലത്ത്, ഇവർ ഭരിക്കുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ നാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന 8-9 ഡോക്ടർമാരുടെ പേരുണ്ടാവും ബോർഡിൽ, ഒരാളുണ്ടോ? ഗുളിക എഴുതി തന്നെ 4-5 ഗുളിക എഴുതി തരും, അതിൽ ഒരെണ്ണം കിട്ടും, ബാക്കി 5 പുറത്തുനിന്ന് വാങ്ങും. അന്ന് ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുമ്പിൽ 4 മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ 10 വർഷമായിട്ട് അതൊക്കെ പൂട്ടിപ്പോയി. ഇപ്പൊ അവിടെ 10-12 ഡോക്ടർമാരുണ്ട്, അതിന് പ്രത്യേകം പ്രത്യേക ഓഫീസുകളുണ്ട്. അവരവിടുന്ന് എന്ത് മരുന്ന് കുടിക്കുന്നോ അത് അവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തില് ഈ സർക്കാർ വളരെ
5: നമുക്ക് നമുക്ക് നമ്മളൊരു കാര്യം, നമുക്ക് റേഡിയോയിൽ കൂടി ആരെയും കുറ്റം പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമുക്ക് അത് നമ്മളുടെ ആ ഒരു അനുഭവത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് അത് നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അതായത്, ഒരു പുതിയ ഗവൺമെന്റ് അധികാരത്തിലേറുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ചിലർക്ക് നമുക്ക് അനുഭവങ്ങളായിരിക്കാം, ചിലത് നമ്മളുടെ ഒരു ദുരനുഭവങ്ങളായിരിക്കാം. അപ്പം അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് ആർക്കും ആരെയും കുറ്റം പറയാനായിട്ട് നമ്മളെ റേഡിയോയിലൂടെ സാധിക്കില്ല എന്നുള്ളതാണ് കാര്യം. എല്ലാ ആൾക്കാരെയും നമുക്ക് വേണ്ടതാണ്. എല്ലാ ആൾക്കാരെയും നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്തുകൂടി പറയേണ്ടതാണ്. അപ്പം ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ വർത്തമാനം പറയുക എന്നുള്ളതാണ് നമ്മൾ ഇനി അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പം അത് നിങ്ങൾ പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക എന്നാണ് പറയാനായിട്ടുള്ളത്. നമസ്കാരം രവിചേട്ടാ.
7: നമസ്കാരം സുമയ്യ.
5: നമസ്കാരം ചേട്ടാ.
7: എന്താണ്? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ?
5: ആ, എല്ലാവർക്കും സുഖം. എല്ലാവർക്കും സുഖം,
7: സന്തോഷം അറിഞ്ഞതിൽ.
5: അതെ,
7: ഇന്നത്തെ വിഷയം നമ്മുടെ പുതിയ സർക്കാരിന്റെ ആണോ അതോ?
5: പുതിയ സർക്കാർ നമ്മൾ അധികാരത്തിലേറുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അല്ലേ. അപ്പൊ അത് ഏതൊക്കെയാണ്, എന്താണ് എന്താണ് ചേട്ടന്റെ പ്രതീക്ഷ?
7: ആദ്യമായിട്ട് പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസകളും. 5 കൊല്ലം എന്താ പറയാ, ജനങ്ങളുടെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും. അതിനുള്ളൊരു മനസ്സും എന്താ പറയാ, ഇത് കൊടുക്കട്ടെ ഈശ്വരൻ. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ത് വെച്ചാൽ, ഒരു സുഖമായ ഒരു ജീവിതം, സമാധാന അന്തരീക്ഷം വളരെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു എന്താ പറയാ, വലിയൊരു സുരക്ഷിതം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ നാട്ടിൽ. ആരാ കാരണക്കാരെന്നറിയില്ല, ചെറുപ്പക്കാരാണോ അതോ വയസ്സായവരാണോ, ഒരു പിടുത്തൂല്ല. എല്ലാം കണക്കാ, ആരുടെ ഭാഗത്തുനിന്ന് എന്താ ഉണ്ടാവുന്ന. അപ്പൊ അതൊരു അതിന് നമ്മള് എന്താ പറയാ, നിയമങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിയമങ്ങള് പുതിയ പാസ്സാക്കുക നിയമസഭയില്, കാരണം സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾക്ക്. കാരണം നിയമം എനിക്ക് തോന്നുന്നത് സർക്ക് സ്റ്റേറ്റിൽ വരും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നിയമസഭയ്ക്ക് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ളത് കൊണ്ടുവരിക, അതുപോലെ കുട്ടികളെയും മറ്റുള്ള യുവതലമുറയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിയാനുള്ള കാര്യങ്ങള് ശ്രദ്ധിക്കുക, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സമൂഹത്തിന് ഇവിടെ വാർത്തെടുക്കുക. കാരണം ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യമാണെന്നുള്ളത് നമ്മളെ മുമ്പ് ഭരിച്ചു പോയ ഇംഗ്ലീഷുകാർ തന്നെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞിട്ടാണ് അവര് എഴുതി, ആ ഒരു വാക്ക് എഴുതി വെച്ചിട്ടാണ് പോയത്. കാരണം ആരോഗ്യമില്ലാത്ത ഒരു ജനതയെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതി എണ്ണ ആശുപത്രി കിടക്കുക, ഇത് എങ്ങനെ ഈ നാട് പിന്നെ ഡെവലപ്പ് ആവാനാ? ഞാൻ പറഞ്ഞു ആശുപത്രി വിട്ട് ഒരാൾ ഇറങ്ങുമ്പോ അടുത്ത ആള് കയറി. ഞാൻ പറഞ്ഞു ആശുപത്രി നിറഞ്ഞു കവി, അവിടെ റൂമില്ല കിടക്കാനും വെളിയിലും. കാരണം ഒരു ഇപ്പൊ നമ്മൾ ആരോഗ്യമുള്ളൊരു സമൂഹത്തിന് വാർത്തെടുക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ആശുപത്രിയുടെ എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ആശുപത്രി പോകുന്ന ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ടാ വരേണ്ടത്, അല്ലാതെ ആധുനിക ചികിത്സ നൽകിയെന്ന കാര്യം. അപ്പോ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സമൂഹം വാർത്തെടുക്കാൻ വേണ്ട ഇത്. അതുപോലെ തൊഴിൽ മേഖല ജീവിക്കാനുള്ളൊരു അവസരം ഇവിടെ നല്ലത് കൊടുക്കുക. അവനെ വ്യക്തിപരമായ വളർച്ചയാണ് ഒരു നാടിന്റെ വളർച്ച, അല്ലാതെ കുറെ റോഡ് ഇട്ടു കുറെ പാലം ഇട്ടു, അല്ലെങ്കിൽ ഈ റോഡ് കൂടെ പോകണമെന്ന് ആരോഗ്യമില്ല പിന്നെ ആ റോഡ് എന്തിനാ? ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്, പാലങ്ങളും റോഡുകളും. ഞാൻ പറഞ്ഞു ഒരു നാടിന് അത്യാവശ്യം വേണ്ട, ഇപ്പൊ ഒരു പുഴയാണ് സംഗതി അത് കടന്നു പോയി, ഒരു പാലം വേണം, ഞാൻ വേണ്ടെന്നല്ല പറഞ്ഞു. അതിലുപരി ഈ ഇട്ട റോഡിനെ പിന്നെയും ഇട്ടു, വെറുതെ ആവശ്യമില്ലാത്തോടെ കൊണ്ട് ലൈറ്റ് ഇടുക. ഞാൻ പറഞ്ഞു നാട് മുഴുവൻ കൊണ്ട് ലൈറ്റ് ഇട്ടിരിക്കുക, എന്താണെന്ന് അറിയില്ല. എനിക്ക് അത്യാവശ്യം അത്യാവശ്യം വെളിച്ചുണ്ട് അവിടെ. പിന്നെ ഈ പറഞ്ഞ ഫണ്ട് ചെലവാക്കണ്ടേന്ന് പറഞ്ഞ് ചെലവാക്കുന്ന കേസുകളാണ് ഏത് സർക്കാരാണ്? ഞാൻ പറഞ്ഞു ഒരു ഒരു വിഭാഗത്തിന് പ്രത്യേകിച്ച് പറയല്ല. ആരാണെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ കഴിച്ച് ബാക്കി കൂടുതലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ വികസനത്തിന് വേണ്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അവന് നല്ല ജീവിത സാഹചര്യം ഒരുക്കുക, നല്ല തൊഴിൽ സാഹചര്യം ഒരുക്കുക. അത് അവന് പൈസ കയ്യിൽ വരുമാനം വരുന്നതോടുകൂടി അതിന്റെ അവന്റെ ഒരു വിഹിതം നാട്ടിലേക്ക് ചെലവ് ചെയ്യും. അപ്പൊ അവിടുത്തെ കടക്കാർ ഡെവലപ്പ് ആവും, കടകളിലേക്ക് വരുമാനം അവര് ജീവിക്കും, പുതിയ വാഹനങ്ങൾ വാങ്ങും, അപ്പൊ പെട്രോൾ ചെലവാകും. അപ്പൊ എന്റെ ഇതെല്ലാം വരുന്നത് ഈ ഒരു വ്യക്തി വികസനത്തിലൂടെ മാത്രമാണ്. അപ്പൊ ഇവിടെ ഒരു വ്യക്തി നന്നാവാൻ വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നാട്ടില് കുറെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി നാടിങ്ങനെ മൂടി പിടിപ്പിച്ചിട്ട് എന്ത് നേടാനാ? നമ്മൾ ആളുകള് വളരെ നല്ല ആരോഗ്യത്തോടും അതുപോലെ വളരെ സൗകര്യത്തോടും സുരക്ഷിതമായിട്ടും ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരു നല്ലൊരു അന്തരീക്ഷം ജീവിക്കാനുള്ളത് ഉണ്ടാക്കി കൊടുത്താൽ തന്നെ അവര് സർക്കാരിനെ ഇഷ്ടപ്പെട്ടു. ഏത്
5: സർക്കാരാണെങ്കിലും
7: ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളവരോട് വെറുപ്പ് വരുന്നത്. അവരവരുടെ മാത്രം നോക്കിപ്പോ, അതിപ്പോ ഓഫീസാണെങ്കിലും അല്ല വേറെ തൊഴിൽ മേഖലയാണെങ്കിലും ഒരു മാനേജറാണെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്ന നമുക്ക് വലിയ കാര്യം. മാനേജർ എന്ത് പറഞ്ഞാൽ നമ്മൾ ചെയ്യും അല്ലെ? അരമണിക്കൂർ കൂടുതൽ ജോലി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും, മറ്റൊരു അരമണിക്കൂർ മുന്നേ നമ്മൾ എണീച്ചു ഓടും വേർപ്പിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മള് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരെ കൈവിടില്ല, അത്
5: ആരാണെങ്കിലും.
7: അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഹെൽത്തി ഡേ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും.
5: അതെ, വളരെ നന്ദി ചേട്ടാ, വളരെ അധികം നന്ദി. അതായത് ഇപ്പോൾ പറഞ്ഞു വെക്കുന്ന രീതിയിൽ തന്നെ, അതെ, ഹെൽത്ത് ഈസ് വെൽത്ത്, നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. ആരോഗ്യം, ആരോഗ്യ പ്രവർത്തകർ, ഹോസ്പിറ്റൽ, ഇതൊക്കെ നമുക്ക് വളരെയധികം വേണ്ട ഒരു കാര്യമാണ്. അപ്പം അതെല്ലാം ശ്രദ്ധിക്കാനായിട്ട് ഈ വരുന്ന സർക്കാരിന് സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ രവിശേഷൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് കടന്നു കയറിയിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. അതേപോലെ തന്നെ വളരെയധികം ഭീഷണി ഉയർത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ലഹരി എന്ന് പറയുന്നത്. അത് വളരെയധികം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെയധികം കൂടുതലാണെന്നും അതേപോലെ അതിൻ്റെ വർധനവ് എത്രത്തോളം ഉണ്ടെന്നും എല്ലാം നമ്മൾ അറിഞ്ഞ് കഴിഞ്ഞതാണ്. പത്രവാർത്തകളിലൂടെയും എല്ലാം നമ്മൾ അറിഞ്ഞതാണ്. അതുപോലെ തന്നെ ആ ഒരു ലഹരി വർധനവ് എന്ന് പറയുന്ന ആ ഒരു കാര്യം കുറയ്ക്കാനായിട്ടുള്ള നടപടികൾ സർക്കാർ എത്രയും പെട്ടെന്ന് ചെയ്യുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ കണ്ടതാണ് തമിഴ്നാട്ടിലെ വിജയ് അധികാരത്തിലേറി കഴിഞ്ഞപ്പോൾ 771 ബാറുകളാണ് സ്കൂളിനോടും കോളേജിനോടും അമ്പലങ്ങളോടും പള്ളികളോടും എല്ലാം ചേർന്ന് കിടക്കുന്ന 771 ബാറുകളാണ് അദ്ദേഹം പൂട്ടിച്ചത് എന്നുള്ളൊരു കാര്യം കൂടിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എത്രത്തോളം സുതാര്യമായിട്ടാണ് ഈ നമ്മൾ ഈ ഒരു സർക്കാരിനെ പറ്റിയിട്ട് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് അദ്ദേഹം 10 മണിക്ക് സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ട് വൈകുന്നേരം 5 മണിക്ക് കറക്റ്റ് ഓഫീസ് ടൈമിൽ ലഞ്ച് വരെ അവിടെ കൊണ്ടുവന്ന് കഴിക്കുന്ന, അതുവരെയും ബാക്കിയുള്ള ഓഫീഷ്യൽസും ഒക്കെ ആയിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം 5 മണിക്കാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പം വിജയ് ഇങ്ങനെ പടിപടിയായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വിജയ്ക്കും എല്ലാവിധ ആശംസകളും. അദ്ദേഹത്തിനും അടുത്ത 5 വർഷം വളരെയധികം മനോഹരമായിട്ട് വളരെയധികം മാതൃകാപരമായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായിട്ട് മാറാനായിട്ട് സാധിക്കട്ടെ എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

തിരികെ താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യായിരുന്നു. അപ്പം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് പുതിയ ഗവൺമെന്റ് അധികാരത്തിലേൽക്കുകയാണ്. അപ്പൊ അധികാരത്തിലേക്കുന്ന സർക്കാരിന് എല്ലാവിധ ആശംസകളും നമ്മൾ എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചേഴ്സിന്റെയും ഇടയിൽ നിന്ന് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഇന്ന് നമ്മളുടെ ജനങ്ങൾക്ക് ഈ ഒരു ഗവൺമെന്റിനെ പറ്റിയിട്ടുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാണ്ടെ നമ്മളുടെ സമയം ഇങ്ങ് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ ബില്ലൊന്ന് നോക്കിയേ,
7: എന്തുവടി ഇത്?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
7: എല്ലാത്തിനും വിലക്കുറവാണ്.
6: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
7: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
6: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
5: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
8: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: ഒരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
10: ഇല്ല ഇല്ല സർ, ഒരു ഗണം പോലും.

0: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161618 15.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: സംഗീതം തുടരും. ഇത് എന്റെ റേഡിയോ 91.2.

നിങ്ങളുടെ മനസ്സിലിണങ്ങിയ ശബ്ദം എന്റെ റേഡിയോ 91.2.

യെസ് നിഴലായി കൂടെ ഞങ്ങളുണ്ട് എൻ റേഡിയോ 91.2. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതി. അങ്ങനെ മഴയത്ത് ബൈക്കിൽ ഇങ്ങനെ അടിച്ച് പൊളിച്ച് കറങ്ങി നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ സഫീർ ഖാനും വന്നിട്ടുണ്ട് കലക്കൻ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ സഞ്ചരിക്കാം. മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഒന്നായി ഒന്ന് ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ താളത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പം പതിവ് പോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് പാട്ടുകൾ പ്ലേ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ റെഡിയായി കുട്ടപ്പനായി സുന്ദരനായി. ഈ മഴക്കാലത്ത് തുണി ഉണങ്ങി കിട്ടാനുള്ള ഒരു പാട്. മാത്രമല്ല മഴയത്ത് ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നനഞ്ഞ് കുതിർന്ന് പോലെ ഷൂ ഒക്കെയാണ് ഇട്ടുകൊണ്ട് പോകുന്നതെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ആ പഞ്ചായത്തിലുള്ള ആർക്കും സ്മെല്ല് കാരണം ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലേ. എക്സ്ട്രാ ഒരു ഷൂ ഒക്കെ നമ്മുടെ ഓഫീസിൽ അകത്ത് ഇങ്ങനെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ല, അല്ലെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് ആളുകൾ മൂക്ക് കുത്തും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് മഴയത്തങ്ങനെ ചിൽ ചിൽ ആയിട്ട് പോയാലോ. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ.

നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അങ്ങനെ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ കഥകൾ പറഞ്ഞ് പാട്ട് കേട്ട് ഒന്നായി ഒന്ന് ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ താളത്തിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്ത് മഴയാണ് പുറത്ത്, മഴയും മഴപ്പാട്ടുകളും കഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ സ്വാതി കൂടെ നമ്മുടെ സ്വന്തം സൗണ്ട് എഞ്ചിനീയർ സഫീർ ഖാനും കൂടെയുണ്ട്. അപ്പോ നമുക്കിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ നിങ്ങളൊരു ഇന്ത്യയിലെ വ്യത്യസ്തമായിട്ടുള്ളൊരു നഗരത്തിലോട്ട് കൊണ്ടുപോകും. നമ്മുടെ ഇന്ത്യയിലെ നഗരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക എന്താണ്? തീരാത്ത ഗതാഗത കുരുക്ക്, ചെവിക്ക് തുളയ്ക്കുന്ന ഹോണടി ശബ്ദം, വഴി നിറയെ കിടക്കുന്ന മാലിന്യം, സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള പേടിയും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്താറുണ്ട്. എന്നാൽ നമ്മൾ ഇന്ത്യക്കാർ സ്ഥിരമായി പറയുന്ന ഈ പരാതികൾക്കൊന്നും യാതൊരു വിധ സ്ഥാനവും ഇല്ലാത്തൊരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ടെന്നേ. അതേനെ അതിശയപ്പെടണ.

ഇങ്ങനെ ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. വടക്കു കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള മിസോറാമിലെ ഐസ്വാൾ നഗരത്തിലൂടെയുള്ള യാത്ര അതിമനോഹരമായിരിക്കും. ദാ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും നിങ്ങളെ ഞാൻ കൊണ്ടുപോവാണ് ഐസ്വാളിലോട്ട്. നമ്മൾ ഐസ്വാളിൽ ചെന്ന് കഴിഞ്ഞുണ്ടല്ലോ, ഒരു വലിയ ട്രാഫിക് ബ്ലോക്കിലായാൽ പോലും ഒരു ഹോണടി ശബ്ദം അവിടെ കേൾക്കാനേ ആകില്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊരു വലിയ അത്ഭുതമാണെന്നാണ് പല ട്രാവൽ വ്ളോഗേഴ്സും പറയുന്നത് കേട്ടോ. കാൽനട യാത്രക്കാർക്കുണ്ടല്ലോ ഈ ഒരു സ്ഥലത്തൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാജകീയമായിട്ടുള്ള പരിഗണനയാണ് കിട്ടുന്നത്. സീബ്ര ക്രോസുകളിൽ കാൽനട യാത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ വാഹനങ്ങൾ കൃത്യമായി നിർത്തിക്കൊടുക്കുകയും അവർ സുരക്ഷിതമായിട്ട് റോഡ് മുറിച്ച് കടക്കുന്നതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ട്രാഫിക് സംസ്കാരം ഇവിടെയുണ്ട്. ഒന്നാലോചിച്ച് നോക്കണം, നമ്മൾ ഇന്ത്യയിലാണ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ ക്രോസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിത് യാത്ര ചെയ്ത് കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ ആ കാൽനട യാത്രക്കാർ കൂടി പ്രത്യേക ഒരു പരിഗണനയൊക്കെ കൊടുക്കണം കേട്ടോ. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കാൽനട യാത്രക്കാരെ പരിഗണിക്കണം. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് രാവിലെ ജോലിക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ തെറിപ്പിച്ച് അവരുടെ പുറത്തൊഴിച്ചിട്ട് പോകുന്ന ആ ഒരു പ്രവണത അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. എന്നാലും കാൽനട യാത്രക്കാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏത് കാലാവസ്ഥയിലും നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കണം. അപ്പോൾ ഈ ഒരു നാടിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമായാലോ കേൾക്കാം വളവുകളായ വളവുകളൊക്കെ കറങ്ങി തിരിഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കഥകളും പാട്ടുകളുമായി റേഡിയോ ജംഗ്ഷൻ കൂടെ ഞാൻ സ്വാതി സ്റ്റേറ്റ് 91.2.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
0: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: Yes, once again, welcome back to the Radio 91.2. വിൽ വളവുകളായി വളവുകളൊക്കെ കറങ്ങി തിരിഞ്ഞ് കലക്കൻ പാട്ടുകളുമായി കഥകളുമായി റേഡിയോ ജംഗ്ഷൻ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം പാട്ടുകളുടെ കൂട്ടുകാരി സ്വാതി, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വന്തം സൗണ്ട് എഞ്ചിനീയർ സഫീർ ഖാനും കൂടെയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബ്യൂട്ടി ടിപ്സ് കൂടി പറഞ്ഞുതരാം. നമ്മുടെ ചർമ്മ സംരക്ഷണത്തിൽ അരിപ്പൊടിക്ക് വലിയൊരു പ്രാധാന്യമാണുള്ളത് കേട്ടോ. വെയിലേറ്റ് വാടിയ ചർമ്മത്തിൽ തിളക്കം കൂട്ടാൻ അരിപ്പൊടി ഏറെ സഹായിക്കും. മാത്രമല്ല ചർമ്മത്തിലെ മൃതകോശങ്ങളെ പുറന്തള്ളാൻ അരിപ്പൊടി സഹായിക്കും. ഇന്ന് അരിപ്പൊടി കൊണ്ട് ഒരു കുറെ ഫേസ് മാസ്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും തൈരും ചേർത്ത് നന്നായിട്ട് അങ്ങനെ യോജിപ്പിക്കുക, അങ്ങോട്ട് ഇളക്കുക. ഒരു പേസ്റ്റ് രൂപത്തിലാവുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇതെടുത്ത് അങ്ങോട്ട് മുഖത്തങ്ങോട്ട് പുരട്ടുക ഒരു 15-20 മിനിറ്റ്. അത് കൂടുതൽ വെക്കരുതല്ലോ, ചില ആളുകൾക്ക് ആ ഗുണം കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു 1 മണിക്കൂറൊക്കെ വെക്കും. വേണ്ട, മാക്സിമം ഒരു 20 മിനിറ്റൊക്കെ നിങ്ങളുടെ മുഖത്തിട്ട് കഴിഞ്ഞാൽ മുഖം കുറച്ചുകൂടി ഒരു അടിപൊളിയാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ യാത്രാവിശേഷങ്ങൾ പറഞ്ഞു തീർന്നില്ലല്ലോ. നമ്മളിങ്ങനെ ഐസ്വാളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐസ്വാളിലെ തെരുവുകളിലൂടെ നടന്നാൽ അവിടെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും ബിസിനസ്സുകളും എല്ലാം കാണാൻ കഴിയും കേട്ടോ. ഇതൊക്കെ നടത്തുന്നത് സ്ത്രീകളാണ് കേട്ടോ. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഭരിക്കുന്ന ഒരു നാടാണ് ഇത്. ഇതിലേറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യമാർ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകി വീട്ടുജോലികളും പാചകവും ചെയ്യുന്ന ഭർത്താക്കന്മാർ ഇവിടെ സാധാരണമാണ്. ആഹാ, എന്ത് നല്ല ആചാരമാണ് എന്റെ സഹീർഖാനെ. നമ്മളൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീട് പൂട്ടുന്നു, താക്കോര് വയ്ക്കുന്നു, ചവിട്ടിയുടെ താഴെ കൊണ്ടു വയ്ക്കുന്നു, പൂച്ചട്ടിയുടെ അടുത്തോട്ട് വയ്ക്കുന്നു, എവിടെയൊക്കെയൊക്കെയോ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. രഹസ്യ സ്ഥലങ്ങളൊക്കെ വിളിച്ച് പറയുകയാണല്ലേ. ഓക്കെ, പക്ഷെ ഈ ഒരു സ്ഥലത്ത് പൂട്ടാത്ത വീടുകളും കാവൽക്കാരില്ലാത്ത കടകളുമാണ് കേട്ടോ. റോഡുകളിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ ഒരു ലേസ് കവറോ പോലും ഇവിടെ കാണാൻ കഴിയില്ല. അത്രയ്ക്കും വൃത്തിയുള്ള ആളുകളാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടുപിടിക്കണം കേട്ടോ. ഒരിടത്തും ഒരു മാലിന്യവും കാണാത്ത അത്രത്തോളം വൃത്തിയുള്ള നാടാണ് ഐസ്വാൾ. അതുപോലെ സുരക്ഷയുടെ കാര്യത്തിൽ മിസോറാം 100-ൽ 100 മാർക്കും നേടും. അവിടുത്തെ ആളുകൾ വീട് പൂട്ടാറില്ല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത്രത്തോളം സുരക്ഷിതമാണ്, അത്രത്തോളം പരസ്പര വിശ്വാസവുമാണ് കേട്ടോ. എന്റെ വീട് കുത്തി തുറന്നൊന്നും കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് ഭായ് എന്ന് പറയുന്നത് പോലെയാണ്. അത് മാത്രമല്ല, അർദ്ധരാത്രി 12 മണിക്കും പുലർച്ചെ 3 മണിക്ക് സ്ത്രീകൾക്ക് റോഡിലൂടെ ഒറ്റയ്ക്ക് ഒരു ഭയവും ഇല്ലാതെ നടക്കാം. ഇതിൽ ഏറ്റവും അതിശയകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടക്കാരില്ലാത്ത കടകളാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി സാധനം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സാധനത്തിന്റെ വില അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. ചെറിയൊരു പാത്രത്തിൽ നമുക്ക് എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്, ആ വില ആ തുക അവിടെ ഇട്ടാൽ മാത്രം മതി. അത്രത്തോളം സത്യസന്ധരായിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. നമ്മുടെ കൊച്ചിന്ത്യയിൽ തന്നെയാണോ എന്റെ ദൈവമേ. എന്തായാലും ഐസ്വാളിലൂടെ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞു നടക്കുകയാണ്. ഇതൊരു സ്വപ്ന ഭൂമിയാണോ എന്ന് പോലും തോന്നിപ്പോകും. നമ്മുടെ നാട് മുഴുവൻ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ത് ഭംഗിയായനെ അല്ലേ. ഒരു നിമിഷം നമ്മൾ അറിയാതെ അവിടെ നിന്ന് തിരികെ വരാൻ മടിച്ചു പോകുന്നു അല്ലേ. കേൾക്കാം പാട്ടുകൾ, വളവുകളായി വളവുകളൊക്കെ കറങ്ങി തിരിഞ്ഞു വരുമ്പോഴേക്കും അടുത്ത ജംഗ്ഷനിൽ നിങ്ങളെ കാത്ത് ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. സ്റ്റേ ട്യൂൺ 91.2.

0: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: അങ്ങനെ വളവുകളായ വളവുകളൊക്കെ കറങ്ങി തിരിഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ കഥകളും പാട്ടുകളുമായി ഒന്നായി ഒന്ന് ചേർന്നവരെ മനസ്സിൽ ഒരേ താളത്തിൽ റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കൂടെയുള്ളത്. പാട്ടുകളുമായി നമ്മുടെ സ്വന്തം സൗണ്ട് എഞ്ചിനീയർ സഫീർ ഖാനും കൂടെയുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ സുന്ദരമായിട്ടുള്ള ഒരു നഗരത്തിലൂടെ ഐസ്വാളിലൂടെ നമ്മൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നു വന്നപ്പോഴേക്കും അടുത്തൊരു സന്തോഷ വാർത്തയാണ് കേട്ടോ. നമ്മളെ ആരെങ്കിലും അഭിനന്ദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മുടെ നാടിൻ്റെ ഒരു കുറച്ച് നല്ല കാര്യങ്ങളെ പറ്റിയിട്ട് മറ്റുള്ളവർ, മറ്റ് വിദേശികൾ സംസാരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കുളിർമയാണ് അല്ലേ. ഇന്ത്യൻ റെയിൽവേയുടെ യാത്രാ സൗകര്യങ്ങളെ പ്രശംസിച്ച് ബ്രിട്ടീഷ് ദമ്പതികൾ. നഗരങ്ങൾക്കിടയിലുള്ള യാത്രയ്ക്ക് ഏറ്റവും മികച്ച മാർഗ്ഗമാണ് ഇന്ത്യൻ റെയിൽവേ എന്നാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് കേട്ടോ. തങ്ങളുടെ 2 മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ട് ഇന്ത്യയിലുടനീളം യാത്ര ചെയ്യുകയാണ് ഈ ദമ്പതികൾ. കുട്ടികളുമായി എത്തുന്നവരോട് ഇന്ത്യയിലുള്ളവർ കാണിക്കുന്ന അതിരറ്റ സ്നേഹത്തെ അവർ അഭിനന്ദിക്കുകയും ചെയ്തു. അല്ല പിന്നെ, നമ്മൾ അങ്ങനെയാണ്, നമുക്ക് ഒത്തിരി സ്നേഹമാണ് ആളുകളോടല്ലേ. 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി ഇന്ത്യയിൽ യാത്ര ചെയ്തപ്പോഴുള്ള അനുഭവങ്ങൾ എന്ന ക്യാപ്ഷനോടുകൂടി ാണ് അവർ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എത്ര ഒരുപാട് ആളുകൾ, നമുക്ക് ഭയങ്കര എന്താ പറയുക, നമ്മളെ ആരെങ്കിലും ഒന്ന് പൊക്കി പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഹാസൽ ലിൻസേ, മാർട്ടിൻ ബെയ്ലി എന്നീ ദമ്പതികളാണ് മകൻ അലക്സാണ്ടറുമൊത്ത് ഇങ്ങനെ യാത്ര ചെയ്തത്. ഏറ്റവും മികച്ച അനുഭവം കുഞ്ഞിനോടൊപ്പമുള്ള ട്രെയിൻ യാത്രയായിരുന്നു എന്ന് അവർ പറയുന്നു. ഞങ്ങൾക്ക് ട്രെയിൻ യാത്രകൾ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ മകൻ അലക്സാണ്ടർ ജനിച്ചപ്പോഴും അവനും ഈ ഒരു യാത്ര ആസ്വദിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. നഗരങ്ങൾക്കിടയിലുള്ള യാത്രയ്ക്ക് ഏറ്റവും മികച്ച മാർഗം ഇന്ത്യൻ റെയിൽവേ തന്നെയാണ്. ട്രെയിനുകളിൽ മിക്കവാറും കൃത്യസമയത്ത് ഓടുന്നുമുണ്ട്. സന്തോഷം. മൊബൈൽ ആപ്പ് വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും വളരെ എളുപ്പമാണ്. ചില റെയിൽവേ സ്റ്റേഷനുകളിൽ നല്ല തിരക്കുണ്ടാകാറുണ്ട്, എങ്കിലും ലിഫ്റ്റുകളും ചുമട്ടുതൊഴിലാളികളും കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നു. ഈ ഒരു യാത്രക്കിടയിലെ ബഹളങ്ങൾക്കിടയിലാണ് കുഞ്ഞു സുഖമായി ഉറങ്ങിയതെന്ന് അവർ കൂട്ടിച്ചേർത്തു കേട്ടോ. എന്തായാലും നമ്മളെ ഇങ്ങനെ സന്തോഷത്തോടുകൂടി നമ്മളെപ്പറ്റി പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന കാര്യത്തിൽ എപ്പോഴും മുന്നിൽ തന്നെയാണല്ലേ. കൊച്ചു കുട്ടികളെ കാണുമ്പോൾ ആരാവുന്നു മനസ്സലിഞ്ഞു പോവാത്തെ. അപ്പോൾ എന്തായാലും കുറേ വിശേഷങ്ങൾ പറയുമോ. അപ്പോൾ അരിപ്പൊടിയുടെ അടുത്ത വിശേഷം പറഞ്ഞില്ലല്ലോ. അരിപ്പൊടി കൊണ്ടിട്ട് അടുത്തായിട്ട് മഞ്ഞളും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക. എന്നിട്ട് ഇത് മുഖത്ത് 10-20 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ സുന്ദരിയും സുന്ദരന്മാരും ആകാൻ പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി കുറേ ടിപ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയ പാട്ടുകൾക്ക് ശേഷം വേഗം സ്റ്റേ ട്യൂൺ 91.2 ആൻഡ് റേഡിയോ.

യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 വലത് റേഡിയോ ജംഗ്ഷൻ. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അങ്ങനെ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ കഥകൾ പറഞ്ഞ് പാട്ട് കേട്ട് ഒന്നായി ഒന്ന് ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ഓഫ് റോഡ് വിശേഷങ്ങൾ കേട്ടാൽ എന്ത് രസമാണ്. നിങ്ങൾ ഓഫ് റോഡ് പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാം കേട്ടോ. ഓഫ് റോഡ് പോകുമെന്ന് പറഞ്ഞാൽ അത് കുറേ ആളുകൾക്ക് ഇഷ്ടമാണ്, കുറേ ആളുകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പക്ക ഒരു ടീമിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഓഫ് റോഡിലെ ഒരു പുലിക്കുട്ടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. തൊടുപുഴക്കാരിയായിട്ടുള്ള ഒരു ഒരു ഉമ്മണി വലിയ പുള്ളിയാണ്. ചെന്നൈയിൽ ആർട്ട് ആൻഡ് ഡെക്കോർ ബിസിനസ് ചെയ്യുന്ന തൊടുപുഴക്കാരി വീണ മുരളി ഓഫ് റോഡിലേക്ക് ഇറങ്ങി വന്നത് അവിചാരിതമായിട്ടായിരുന്നു കേട്ടോ. എന്നാൽ ഇന്ന് കേരളത്തിനകത്തും പുറത്തും നടക്കുന്ന ഓഫ് റോഡ് മത്സരങ്ങളിലെ സജീവ സാന്നിധ്യമാണ് ഈ ഒരു പെൺകുട്ടി. കേവലം 3 മത്സരത്തിൽ മാത്രം പങ്കെടുത്ത പരിചയത്തിൽ നിന്നാണ് 2025 ഫാസ്റ്റ് ട്രാക്ക് ഓഫ് റോഡ് ഇവന്റിൽ ലേഡീസ് ക്ലാസ്സിൽ മത്സരിക്കാനായിട്ട് ഈ പെൺകുട്ടി എത്തിയത്. 6 വനിതകൾ പങ്കെടുത്ത മത്സരത്തിൽ 5:12 കൊണ്ട് ഫിനിഷ് ചെയ്ത വീണ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. 2026 സീസണിലും ലേഡീസ് ക്ലാസ്സിൽ വീണ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓഫ് റോഡ് മത്സരത്തിലേക്ക് വന്നതിനെ കുറിച്ച് വീണ പറയുന്ന ഒരു കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. പെൺകുട്ടികൾ എപ്പോഴും വണ്ടി ഓടിക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ വീണ ഒരു ഇന്റർവ്യൂവിൽ പറയുകയാണ് കേട്ടോ, ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ഈ ഒരു ഓഫ് റോഡിങ് ഇവന്റുകളിലേക്ക് എത്തിയിട്ട്. ഇതിന്റെ 4 മത്സരമാണ്. ഡ്രൈവിംഗ് പണ്ട് തൊട്ടേ ഒരുപാട് ഇഷ്ടമാണ്. അച്ഛനാണ് എന്റെ ഗുരു. പിന്നെ ഏത് കാര്യത്തിലും അച്ഛനെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തു, ആരും അറിയാതെ കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കി. വാഹനം നന്നായിട്ട് ഓടിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മത്സരത്തിലേക്ക് ഇറങ്ങുമെന്നൊന്നും ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ടെലികോമിലായിരുന്നു എൻ്റെ ജോലി. ഏകദേശം 10 അവിടെ ആയിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ ഒരു മകനൊക്കെ ജനിച്ച ശേഷം ജോലിയിൽ നിന്ന് പതിയെ അങ്ങോട്ട് പിന്മാറി. പിന്നെ ഇഷ്ടപ്പെട്ട മേഖലയിൽ ബിസിനസ് അങ്ങോട്ട് തുടങ്ങി. അപ്പോഴേക്കും ഡ്രൈവിങ്ങിനോടൊരു പാഷൻ കൂടി വരികയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഓഫ് റോഡ് ഇവന്റുകൾക്ക് പ്രചാരം നേടി തുടങ്ങിയത് ശ്രദ്ധിച്ചപ്പോഴാണ് മത്സരങ്ങളോടൊരു പാഷൻ കൂടുതലായിട്ട് തോന്നിയത് കേട്ടോ. ഇടുക്കിയിലൊക്കെ മഹീന്ദ്രയുടെ ഇവന്റുകൾ നടക്കുന്നത് അറിയാമായിരുന്നുവെങ്കിലും അതിലേക്ക് എത്താനായിട്ട് എനിക്ക് കുറച്ച് വൈകി. ഒരു സ്ത്രീയുടെ വിജയത്തിന്റെ പിന്നിൽ എപ്പോഴും ഭർത്താവും വീട്ടുകാരും വലിയൊരു ഘടകം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വീണയുടെ ജീവിതത്തിലും. എന്ത് പറഞ്ഞാലും ഞാൻ റെഡി, താൻ പോടോ എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ മത്സരത്തിലും ഇങ്ങനെ വിൻ ചെയ്ത് ഇങ്ങനെ മിടുക്കിയായിട്ട് നിൽക്കുന്ന ഓഫ് റോഡ്, സാധാരണ തന്നെ ബോയ്സ് തന്നെ ഓടിക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ്. അങ്ങനെ ഒരു ധൈര്യം കാണിക്കുന്ന ഒരു പെൺകുട്ടിയോട് വല്ലാത്തൊരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയൊരു ചുവടെങ്കിലും വെക്കുക, അടിച്ചു പൊളിക്കുക, വ്യത്യസ്തമായിട്ട് ജീവിക്കുക. വ്യത്യസ്തമായ മാർഗ്ഗങ്ങൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ സഞ്ചരിക്കാനായിട്ടൊരു മനോധൈര്യം നിങ്ങൾ കെട്ടിപ്പടുക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ആ കൂട്ടത്തില് നമ്മുടെ അരിപ്പൊടി വിശേഷങ്ങൾ തീർന്നില്ല കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക. ഇതൊരു മുഖത്ത് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ കൂടുതൽ സുന്ദരിയാകും. കൂടുതൽ വിശേഷങ്ങളും പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. സ്റ്റുഡിയോ 91.2 എൻ്റെ റേഡിയോ.

യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അങ്ങനെ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ കഥകൾ കേട്ട് പാട്ട് കേട്ട് ഒന്നായി ഒന്ന് ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ താളത്തിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ എന്ന് പറഞ്ഞ ഓഫ് റോഡറിന്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ കേട്ടു. കുഞ്ഞുഞ്ഞു മിസോറാമിലൂടെ സഞ്ചരിച്ചു, കുഞ്ഞുഞ്ഞു വിശേഷങ്ങൾ വാർത്തകളൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്നത്തെ നമ്മുടെ റേഡിയോ ജംഗ്ഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ മഴക്കാലമാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. റോഡുകളൊക്കെ ഒരുപാട് കുഴികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എപ്പോഴും എപ്പോഴും പറയുന്നത് ശ്രദ്ധിച്ചൊക്കെ പോവുക. അതോടൊപ്പം തന്നെ രാവിലെ ഈ യാത്രയ്ക്കൊക്കെ പോകുന്നുണ്ട്, ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ഒരുങ്ങി വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഈ തുണിയൊക്കെ ഉണക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ പതുക്കെ പോകാനായിട്ട് ശ്രമിക്കുക. അവരുടെ ദേഹത്തേക്കൊന്നും വെള്ളം വീഴാതിരിക്കാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കാം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
2: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

0: ആനന്ദ പെണ്ണുംപിള്ള സൈക്കിളെ വെച്ചോട്ട് പോകുന്നു.
1: ബൈക്കും കാറും ഒന്നും ഇല്ലാത്തവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യണ്ടായുള്ളൂ.
0: സത്യത്തിൽ ഈ ആനന്ദൻ ഒരു പാവ, അവൾ അഹങ്കാരിയുവാ.
1: അഹങ്കാരി ഒന്നുമല്ല, പക്ഷേ വരവനുസരിച്ച് ചെലവാക്കാൻ പഠിച്ചിട്ടില്ല.
0: ആ അതിനാ അഹങ്കാരം എന്ന് പറയുന്നത്. വാഴയിടത്തെ കല്യാണത്തിന് പോകണമെങ്കിൽ പുതിയ പട്ടുസാരി വേണമെന്നും പറഞ്ഞ അവള് വഴക്കിട്ടവളാ.
1: പട്ടിണിയായാലും സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിലും കല്യാണത്തിന് പോകുമ്പ് പട്ടിസാരി വാങ്ങിയില്ലെങ്കിൽ അവിടെ ലക്ഷണം അങ്ങ് മാറും.
0: കല്യാണത്തിന് വരുന്ന പെണ്ണുങ്ങളെല്ലാം പട്ടുസാരി ഉടുത്തോണ്ട് തന്നെ വരണമെന്ന് നിയമമൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ.
1: ഇല്ല, എന്നാലും ചിലർക്കൊരു മോഹം വരുവടൂ.
0: അങ്ങനാണെങ്കിൽ ഒരു മാസത്തിൽ 6-7 കല്യാണത്തിന് പങ്കെടുക്കണമെങ്കിലേ രൂപ എത്ര സാരിക്ക് വേണ്ടി മാറ്റിവെക്കണം?
1: ആനന്ദന്റെ പെണ്ണ് അങ്ങനെ ഒന്നും ആവശ്യപ്പെടത്തില്ല.
0: ആവശ്യപ്പെടാതിരുന്ന കടക്കാരും അവിടെ വീട്ടിൽ ചെന്ന് കയറത്തില്ല.
1: പണ്ടേ നമ്മുടെ മേലാട്ടിലെ സജുവും ഭാര്യയും കല്യാണത്തിന് പോണ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടായിരുന്നു.
0: എനിക്കറിയാം, ഏത് കല്യാണത്തിന് പോണമെങ്കിലും സജു പുതിയ ഷൂവും മേടിക്കും, പാന്റും ഉടുപ്പും മേടിക്കും.
1: അവന്റെ ഭാര്യ പട്ടുസാരിയും വാങ്ങി. കാറില്ലെങ്കിൽ കാർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകും.
0: അവസാനം കടവും കടത്തിന്റെ പുറത്ത് കടവുമായി ആ വീടും വസ്തുവും വിൽക്കേണ്ടി വന്നില്ലയോ?
1: വരവും ചെലവും ഭാര്യയും ഭർത്താവും നോക്കിയില്ലെങ്കിലേ ശരിയാവത്തില്ല.
0: ആ പലരും അവരെ ഉപദേശിക്കുന്നവരോടൊക്കെ അവർ ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
1: എന്താ സുരേന്ദ്ര, ഇന്ന് പണിക്ക് പോയില്ലോടാ?
2: ഇല്ല മാവാ, 2-3 ദിവസമായിട്ട് പോയില്ല, ഒരു പനി.
0: ആശുപത്രി കാണിച്ചില്ലയോ?
2: കാണിച്ച്, ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ഗുളികയും തന്നു. ഇപ്പൊ നല്ല മാറ്റമുണ്ട്.
0: ആ ക്ഷീണമൊക്കെ മാറിയിട്ട് പോയാ മതി.
2: ആ വീട്ടുകാരി അത് തന്നെ പറഞ്ഞത്.
1: നിനക്ക് ചായയോ കട്ടനോ?
2: കട്ട മതി അമ്മാവ.
1: എടാ ആ പൂനച്ചേരിലെ ബാബുവേ, ഇപ്പൊ നിങ്ങളുടെ കൂടെ അല്ലയോ പണിക്ക് വരുന്നേ?
2: അല്ല മാവാ, അവനെ കോൺട്രാക്ടർ എടുത്ത് കളഞ്ഞു.
0: ഇപ്പോഴോ രവി കോൺട്രാക്ടറുടെ കൂടെ അല്ല അവൻ പണിക്ക് ഇപ്പൊ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ കയറി തർക്കിച്ച്. ആ കോൺട്രാക്ടറുടെ കൂടെ പണിക്ക് പോകുന്നവന്മാരല്ല ഇവിടെ അല്ലയോ ചായ കുടിക്കാൻ വരുന്നത്?
1: എന്താ ബാബുവിനെ മാറ്റാൻ കാര്യം?
2: അമ്മാവ, അവൻ ഏത് വീട്ടിൽ പണിക്ക് വന്നാലും വീട്ടുകാരുമായിട്ട് അങ്ങ് അടുക്കും. ആ വീട്ടിലെ പെണ്ണുങ്ങളുമായിട്ട് ഇന്ന് വർത്തമാനം പറയും.
0: അപ്പൊ കട്ടകട്ടലും സിമെന്റ് തേക്കലും അല്ല വാചകവടിയും കൊച്ചു വർത്താനം പറച്ചിലും ആ അവന്റെ ജോലി.
2: എന്നിട്ട് വീട്ടുകാർക്ക് വേണ്ട പണിയൊക്കെ ചെയ്തു കൊടുക്കും. പച്ചക്കറി മേടിക്കാനും മീൻ മേടിക്കാനും ഒക്കെ പോകും. പിന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരാനും പോകും. ഇതാ അവന്റെ പണി.
1: കോൺട്രാക്ട് ഇതൊക്കെ അറിഞ്ഞു കാണും.
2: കൂടെ പണിയുന്ന തൊഴിലാളികളെ പലതവണ രവിച്ചേട്ടനോട് പറഞ്ഞതാ, പക്ഷെ അദ്ദേഹം കേട്ട ഭാവം നടിച്ചില്ല.
0: മറ്റു തൊഴിലാളികൾ പാര വെക്കുവാന്ന് വിചാരിച്ചു കാണും.
2: ഒരു ദിവസം മേളൂർ മുക്കിലുള്ള വീട്ടിൽ പണി നടക്കുമ്പോഴേ രവിച്ചേട്ടൻ അവിടെ വന്ന് വന്നപ്പോൾ അയലത്തുള്ള ഒരു ചേച്ചിയുടെ കൂടെ നിന്ന് മാങ്ങാ പറിച്ചു കൊടുക്കുന്നു.
0: അപ്പോഴേ അവനെ പിടിച്ച് നല്ല നാല് പിച്ചു കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടോ?
2: ഹേയ്, പിച്ചിയതും വഴക്ക് പറഞ്ഞത് ഒന്നുമില്ല. അന്നത്തെ പകുതി കൂലിക്കാശ് കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു.
1: വെറും അലവലായി ചെറുക്കനായി പോയല്ലോടാ. 30 ദിവസം പണിയുള്ളൊരു കോൺട്രാക്ട് അല്ലായിരുന്നു അത്?
0: അത് മാത്രമോ? ഓണത്തിന് നല്ലൊരു തുക ബോണസും കൊടുക്കും, മുണ്ടും ഷർട്ടും ഒക്കെ വാങ്ങിക്കൊടുക്കും.
2: ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് സുഖമില്ലാതെ ആശുപത്രി കിടന്നാല് ആശുപത്രി ചെലവും വീട്ടു ചെലവും കണക്കാക്കി ഒരു തുക രവിചേട്ടൻ കൊടുക്കും. അത്രക്കും ഡീസന്റ് ആള്.
1: പിന്നെ ബാബുവിനെ കുറിച്ച് വേറെ ചില വർത്തമാനങ്ങളും ഞാൻ അറിഞ്ഞു.
2: ആ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളു. സ്ത്രീകളെ കണ്ട പിന്നെ അവന്റെ ലക്ഷണം അങ്ങ് മാറും.
0: അത് ശരി. അപ്പൊ ബാബുവിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമല്ല ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ വരട്ടെ.
2: ഭംഗിയായിട്ട് തൊഴിൽ ചെയ്യാൻ അറിയാവുന്നതിനായിരുന്നു ഈ ബാബു.
1: പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വസിക്കേൽപ്പിക്കുന്ന തൊഴിലിൽ ആത്മാർത്ഥി ഇല്ലാത്തവനെ പിന്നെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ.
0: കർമ്മത്തിൽ കാപട്യം കാട്ടിയാൽ കാലക്കേട് പിന്നാലെ വരും.

മൈൻഡ് റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. കേരളത്തിന്റെ 24-ാമത്തെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മന്ത്രിസഭയിലെ മറ്റ് 21 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ മുതൽ പ്രവർത്തകർ എത്തി തുടങ്ങിയിരുന്നു. രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു. പിന്നാലെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലെത്തി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും തെലങ്കാന കർണാടക മുഖ്യമന്ത്രിമാരും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ നേതാക്കളും വേദിയിലെത്തി. രാവിലെ 10:10 ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വേദിയിലെത്തിയത്. 10:12 ഓടെ

0: ഞായറാഴ്ച ദുൽഹജ് മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിക്കാത്തതിനാൽ ദുൽഹജ് 1 മെയ് 19 ബലിപെരുന്നാൾ മെയ് 28 ആയിരിക്കുമെന്ന് സംയുക്ത മഹൽ ജമാഅത്ത് ഖാസിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരിയുടെ പ്രതിനിധി സയ്യിദ് അബ്ദുള്ള ഹബീബ് അൽ ബുഖാരി, കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാൻ PP ഉണ്ണീൻകുട്ടി മൌലവി എന്നിവർ അറിയിച്ചു. സംസ്ഥാനത്ത് നിന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. വ്യാഴാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 10 ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. അതേസമയം ചൊവ്വാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. വരും മണിക്കൂറിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതും അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും ഇടിവ്. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 14,300 രൂപയിലും പവന് 114,400 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതേസമയം 18 ക്യാരറ്റ് സ്വർണവില 40 രൂപ താഴ്ന്ന് 11,750 രൂപയിലെത്തി. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കും KRD കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2.
1: പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഈ ബില്ലൊന്ന് നോക്കിയേ,
4: എന്തുവടി ഇത്?
3: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്തത് 21 പേരടങ്ങിയ മന്ത്രിസഭ. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനുള്ള മികച്ച സൌകര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
1: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ, നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
0: വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദുകൃഷ്ണ, KA തുളസി, M ലിജു, റോജി എം ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ആരംഭിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകളും ക്രമീകരിച്ചിരുന്നു. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണം ഉണ്ടായിരിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ആശംസകൾ അറിയിച്ചുകൊണ്ട് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹറാൾഡ് 5 സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. PM വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പദ്ധതി നടപ്പാക്കിയതിലൂടെ നിരവധി സ്ത്രീകൾ സംരംഭകരായി മാറി വൈദഗ്ധ്യമുള്ള സമൂഹം പദ്ധതിയിലൂടെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ്. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് നടന്ന HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ വജ്രജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ സൌകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം HLL നിറവേറ്റുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. നീണ്ട 15.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിയാർ കടുവാ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവി ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന തരിശുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മന്നാക്കുടി, പളിയക്കുടി, മൂഴിക്കൽ ഉൾപ്പെടെയുള്ള 5 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് താൽപര്യമില്ലാത്ത വിളയായതിനാൽ അതിർത്തി മേഖലകളിൽ മഞ്ഞൾ കൃഷിക്ക് മുൻഗണന നൽകുകയായിരുന്നു. പുതുമഴയുടെ നനവിൽ വനഗ്രാമങ്ങളിലെ 1.5 പതിറ്റാണ്ടായി കിടന്ന തരിശുഭൂമിയിലാണ് ഇപ്പോൾ വിത്തിറക്കിയത്. പൂർണമായും ജൈവരീതിയിൽ നടത്തുന്ന ഈ കൃഷി കാടിനെ ആശ്രയിച്ചു കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം.
0: ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സാംസ്കാരികവും സാമൂഹികവും ഭൌമരാഷ്ട്രീയപരവുമായ ഭിന്നതകൾക്ക് അതീതമായി സമൂഹങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങളായി പ്രവർത്തിക്കാൻ മ്യൂസിയങ്ങൾക്ക് സാധിക്കുമെന്നും അതുവഴി ആഗോളതലത്തിൽ പരസ്പര വിശ്വാസവും സമാധാനവും വളർത്താൻ കഴിയുമെന്നും ഈ വർഷത്തെ പ്രമേയം അടിവരയിടുന്നു. 40 വർഷങ്ങൾക്ക് മുൻപാണ് ലോകത്ത് ആദ്യമായി അന്താരാഷ്ട്ര മ്യൂസിയം ദിനം ആചരിച്ചു തുടങ്ങിയത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസും മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും വിജയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം, മൂല്യനിർണ്ണയ പ്രക്രിയകൾ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ CBSE 12-ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. OSM ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തരപേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണ്ണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്ക, ഇറാൻ നയതന്ത്ര ബന്ധം വഷളാകുന്നു. യുറേനിയം സംഭരണം, ഉപരോധങ്ങൾ പിൻവലിക്കൽ, യുദ്ധനഷ്ടപരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച പശ്ചാത്തലത്തിൽ ഇറാൻ ഭരണകൂടത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെയാണ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയർന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ നാവികസേനയെ വിന്യസിച്ചും സാമ്പത്തിക ഉപരോധങ്ങൾ ശക്തമാക്കിയുമാണ് അമേരിക്ക പ്രതിരോധിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്തത് 21 പേരടങ്ങിയ മന്ത്രിസഭ. 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനുള്ള മികച്ച സൌകര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
3: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
1: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
0: വി ഡി സതീശൻ ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, N ലിജു, റോജി M ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, V അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ചേരുന്നതിനായി മുഖ്യമന്ത്രി മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി ഡി സതീശനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പുതിയ സർക്കാരിന് കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹരാൾഡ് 5th സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്താൻ ഈ സന്ദർശനം സഹായകമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ശ്രീ സിംഗ് കൂട്ടിച്ചേർത്തു. 79ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത്, എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളെ സ്വീഡനിലെ വ്യവസായ പ്രമുഖരും സിഇഒമാരും അഭിനന്ദിച്ചതായി പശ്ചിമ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ്. യൂറോപ്യൻ റൌണ്ട് ടേബിൾ വ്യവസായ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ദൃശ്യമായ സുസ്ഥിര പരിവർത്തനങ്ങളെക്കുറിച്ചും സ്വീഡിഷ് വ്യവസായ സമൂഹം എടുത്തു പറഞ്ഞതായി ശ്രീ സിബി ജോർജ് പരാമർശിച്ചു.
2: Business, they all highlighted about their interest. You know, they have been observing India for last few years. They have been investing in India for last few years. What they have seen is a complete transformation in India in the last few years. They emphasized that.
0: 2 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തര അമിത്ഷാ റായ്പൂരിൽ അടിയന്തര പ്രതികരണ സേവനമായ ഡയൽ 112 വഴി പുതിയ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പി എം വികാസ് പദ്ധതിക്ക് എൻ ഐ ടി കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മരുന്നുകളും ഉപകരണങ്ങളും നൽകുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് മികച്ച പിന്തുണയാണ് നൽകിയതെന്നും ശ്രീമതി പുണ്യ സലീല ശ്രീവാസ്തവ പറഞ്ഞു.
4: With every interaction with HLL, my pride in the company is growing, and I think that is true of the entire ministry. The faith that the ministry has reposed in HLL being able to provide inclusive, affordability and quality healthcare. So inclusive, affordable and quality, the diversity of product, which shows that HLL is reinventing itself every moment.
0: കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം സ്വന്തമാക്കി യാനിക് സിന്നർ. നോർവേയുടെ കാസ്പർ റൂഡിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ ഈ നേട്ടം കൈവരിച്ചത്. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇറ്റാലിയൻ താരം ഈ കിരീടത്തിന് അർഹനാകുന്നത്. ഭാരതത്തെയും ആഗോള സമുദ്രമേഖലയെയും കൂടുതൽ തിളക്കമാർന്ന ഭാവിയിലേക്ക് നയിക്കാൻ വനിതകൾക്കാകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. സമുദ്രമേഖലയിലെ വനിതാ നാവികർക്കായുള്ള അന്താരാഷ്ട്ര ദിനമായ ഇന്ന് അദ്ദേഹം അവരുടെ അജേയമായ മനോഭാവത്തെ അഭിവാദ്യം ചെയ്തു. രാജ്യത്തെ വനിതാ നാവികരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നും ശ്രീ സോനോവാൾ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. 60 രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ,
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
2: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
1: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

വളർന്നിടും.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുമ്മാമിണ്ടാമിലേക്ക് സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇന്ന് നമ്മളോടൊപ്പം നമുക്ക് ഒരുപാട് പാട്ടുകൾ പാടിത്തരാനും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും ചുമ്മാമിണ്ടാവാനും നമ്മളോടൊപ്പം കൂടെയുള്ളത് നാൻസിയാണ്. ഹായ്, സ്വാഗതം.
1: താങ്ക് യു.
0: അപ്പോ ഇപ്പൊ എത്ര വർഷമായി ഈ പാട്ട് രംഗത്തുണ്ട്?
1: ഇപ്പൊ ഒരു 24 വർഷമായി.
0: 24 വർഷമായിട്ടുണ്ട്. ഗാനമേളകളിൽ സജീവമാണല്ലേ?
1: അതെ.
0: എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലായിട്ട് പാടുന്നത്?
1: ഇപ്പൊ കുറെ നാളായിട്ട് മെലഡിയാ കൂടുതൽ പാടുന്നത്. മുന്നേ ഒരു 10 വർഷം മുന്നേ ഒക്കെ ഫാസ്റ്റ് ആയിരുന്നു പാടിക്കൊണ്ടിരുന്നത്.
0: ഫാസ്റ്റ് പാടുമായിരുന്നു. ഏറ്റവും ഫേവറേറ്റ് പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഒരു ഉത്തരം?
1: പാട്ടുകാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ പല പാട്ടും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്നു. എല്ലാ പാട്ടും ഇഷ്ടമാണ്. എല്ലാ ടൈപ്പ് പാട്ടും കേൾക്കുന്ന ഒരാളും കൂടെ. എല്ലാ പാട്ടും ഇഷ്ടമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാട്ടായിട്ട് അങ്ങനെ ഒന്നുമില്ല. എല്ലാ പാട്ടും ഇഷ്ടം.
0: എല്ലാ പാട്ടും.
1: ചിത്ര ചേച്ചിയുടെ പാട്ടിനോട് കുറച്ചൊരു ഇഷ്ടം കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മള് പാടി തുടങ്ങിയ കാലം തൊട്ട് പാടുന്ന പാട്ടുകൾ കൂടുതൽ ചിത്ര ചേച്ചിയുടെ പാട്ടുകളായിരുന്നു. അപ്പൊ അതിങ്ങനെ കേട്ട് കേട്ട് കേട്ട് ചേച്ചിയോടൊരു വല്ലാത്തൊരു ഇഷ്ടമാണ്.
0: എന്തോ ഒരു
1: ഇഷ്ടമാണ്.
0: ഓക്കെ, അപ്പോ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പാട്ട് അല്ലെങ്കിൽ പാടുന്ന പാട്ട് ഏതായിരിക്കും?
1: ചിത്ര ചേച്ചിയുടെ പാട്ട് തന്നെ ആയിരിക്കും.
0: അപ്പൊ ഒരു പാട്ട് പാടാം.
1: ആറ് പാട്ട്.

മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ഉണ്ട് റേഡിയോ 91.2 ചുമ്മാ മിണ്ടാമിലേക്ക്. കൂടെയുള്ളത് ഞാൻ ഗോപികയാണ്. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് സിംഗറായ നാൻസി സനലാണ്.
1: ഇപ്പൊ പാട്ട് പാടാൻ അറിയുന്ന ഒരാളായാലും ഏത് സിംഗർ ആയാലും നമ്മളൊരു പാട്ട് ഒന്ന് പാടിത്തരുന്നു, അയ്യോ ഇപ്പോഴോ എന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോ പാട്ട് മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോ 24 വർഷമായെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു പാട്ടിലേക്കുള്ള ഒരു കടന്നുവരവ്? പാട്ടിനോട് ഇത്ര ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ പാടാൻ എനിക്കൊരു കഴിവുണ്ട് എന്നൊക്കെ എങ്ങനെയായിരുന്നു അതൊരു?
2: അതൊന്നും ഞാനല്ല, എന്റെ ഫാമിലി ആയിരുന്നു. എനിക്കൊരു 8 വയസ്സായപ്പോ ഞാൻ പ്രൊഫഷണലി പാടി തുടങ്ങി. ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ ഒരു ഗാനമേള എന്നുള്ള ഇതിൽ പാടി തുടങ്ങി. അതിനു മുന്നേ ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ ആയപ്പോ തൊട്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. നമുക്കൊന്നും അറിയത്തില്ലല്ലോ അന്ന്. അന്നിങ്ങനെ വീട്ടുകാരെ, എന്റെ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ട് പാടുന്നതൊക്കെ, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ അവര് രണ്ടും കൂടെ പിടിച്ചുകൊണ്ട് പാട്ട് പഠിപ്പിച്ചതാണ്. പിന്നെ പാട്ട് സാറാണ് ശരിക്കും ആദ്യമായിട്ടൊരു സ്റ്റേജിൽ എന്നെ പാടിപ്പിക്കുന്നത്. ഓപ്പൺ സ്റ്റേജിൽ ഇങ്ങനെ വന്നിട്ട് കുറേ പേരെയൊക്കെ കണ്ടു പാടുന്നത് ഒരു 7 വയസ്സൊക്കെ ആയ സമയത്താണ്. പിന്നെ 8 വയസ്സായപ്പോ തൊട്ട് പ്രൊഫഷണലി പാടാനും തുടങ്ങി.
1: ആദ്യമായിട്ട് പാടിയ ആ പാട്ട് ഓർമ്മയുണ്ട്?
2: ഉണ്ട്.
1: ഏതാണ് ആ പാട്ട്?

0: ഒരിക്കലും മറക്കില്ലല്ലോ. അത്
1: ശരിക്കും പറഞ്ഞ 8 വയസ്സായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ ഓർമ്മയില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര പേടിയൊന്നും ആ കുറച്ചും കൂടെ നമ്മള് കുറേ കൂടെ ഏജായി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ നമുക്ക് പേടിയാവും. അപ്പൊ നമ്മള് കുറച്ചുകൂടെ കോൺഷ്യസ് ആവുമല്ലോ, എന്തോ സംഭവിക്കുന്നതെന്നൊരു ബോധം വരുമല്ലോ. മറ്റൊന്നും അറിയാത്തോണ്ട് പ്രശ്നമില്ല.
2: ഇനി നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക്

0: റേഡിയോ 91.2 ചുമ്മാ മിണ്ടാമിലേക്ക് കൂടെയുള്ളത് ഞാൻ ഗോപികയാണ്. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് സിംഗറായ നാൻസി സനലാണ്.
1: ഇപ്പോ എത്ര വേദികളിൽ പാടിയിട്ടുണ്ടാവും?
2: കൃത്യമായിട്ട് അങ്ങനെ അറിയില്ല, എന്നാലും ഒരുപാട് ബ്രേക്ക് ഒന്നും അങ്ങനെ എനിക്ക് വന്നിട്ടില്ല. ഒരു ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് വർഷം മോറായ സമയത്ത് ചെറിയ അസുഖം അങ്ങനെയൊക്കെ കുറച്ച് ബ്രേക്ക് വന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വലിയ ബ്രേക്ക് ഒന്നും ഇല്ല.
1: ഈ പാട്ട് പാടുമ്പോ ഒരു വെല്ലുവിളിയായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം
2: പാട്ട് പാടുമ്പോ ഇങ്ങനെ പ്രത്യേകിച്ച് ശബ്ദത്തിന്റെ ഒരു പ്രശ്നം എപ്പോഴും നമുക്ക് എന്തായാലും ശബ്ദമാണല്ലോ നമ്മുടെ
1: ഇത്.
2: അപ്പം ശബ്ദം ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ അതൊരു വലിയ വെല്ലുവിളി. അത് ഞാനെന്നല്ല എല്ലാ പാട്ടുകാർക്കും ഉള്ളൊരു പ്രശ്നമാണത്. അത് സൂക്ഷിക്കുക എന്നുള്ളതൊരു ഭയങ്കര ഒരു വെല്ലുവിളി. അപ്പൊ നമ്മുടെ കുറെ ഇഷ്ടങ്ങൾ നമുക്ക് മാറ്റി വെക്കേണ്ടി
1: വരും.
2: നമ്മള് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുറെ ഫുഡൊക്കെ ആണെങ്കിലും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും.
1: എന്താണ് മെയിൻ ആയിട്ട് മാറ്റി വെക്കാറുള്ളത്? ഐസ്ക്രീം?
2: തീർച്ചയായിട്ടും ഐസ്ക്രീം ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ പ്രശ്നമല്ലാത്ത ആൾക്കാരുണ്ട്.
1: ആ ഉണ്ട് ഉണ്ട്
2: ഒരുപാട്.
1: ഞാൻ കേട്ടിട്ടുണ്ട് ഈ എസ് ബി ബി ഒക്കെ
2: നന്നായിട്ട്
1: കെയർ ചെയ്യാതെ ഇതുപോലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ.
2: ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ ആയെന്ന് അങ്ങനെ വലിയ കെയറൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് കെയറൊക്കെ ആയി,
1: കുറച്ച് കെയറായി. ഓക്കെ, അപ്പോ ഈ ശബ്ദമാണല്ലോ എല്ലാവർക്കും, ഈ ശബ്ദത്തിന്റെ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരും വളരെ കെയറോടുകൂടി കൊണ്ട് നടക്കുന്ന അവരവരുടെ ശബ്ദം ഒരിക്കലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത, ഇങ്ങനെ മിനുക്കി മോടി പുതുക്കിക്കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇടയ്ക്കെപ്പോഴോ ഈ ശബ്ദത്തിൽ ഒരു ചെറിയ വെല്ലുവിളി നേരിട്ടു അല്ലെ, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. എന്താണത്?
2: രണ്ടു വർഷം മുൻപ് എനിക്ക് ഇതുപോലെ തൈറോയിഡിന്റെ ഒരു ചെറിയ പ്രശ്നം വന്നു. പക്ഷെ തൈറോയിഡൊക്കെ നോർമലായിരുന്നു, ലെവലൊക്കെ നോർമലായിരുന്നു. ഒരു നൊഡ്യൂൾ വന്നിട്ടുണ്ടായിരുന്നു സൈഡില്. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് നോഡ് മാത്രമേ എടുക്കത്തുള്ളന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ നമുക്ക് പ്രശ്നമൊന്നുമില്ല, വോക്കൽ കോഡുമായിട്ട് ബന്ധമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. സർജറിയുടെ തലേദിവസമാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനല്ല, തൈറോയിഡ് ഗ്ലാൻഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും നമുക്ക് പേടിയായി. നമുക്കറിയാലോ എന്തായാലും ഗ്ലാൻഡ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ശബ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരും, പിന്നെ പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ വേറെ ഭാവിയിൽ പ്രശ്നം ഉണ്ടാവുമെന്ന്. അപ്പം എനിക്കും ഈ പറഞ്ഞ പോലെ അതൊരു ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. അപ്പം സർജറിയൊക്കെ കഴിഞ്ഞു, ഒരു രണ്ട് മാസം ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് സംസാരിച്ചൊക്കെ തുടങ്ങിയത് തന്നെ. ഞാൻ എനിക്ക് കുറച്ച് ലേറ്റായിരുന്നു, എല്ലാവരും കുറച്ചും കൂടെ എളുപ്പം സംസാരിക്കായിരുന്നു. അപ്പം ഡോക്ടറും പറയും എൻ്റെ പേടി വരണമായിരുന്നു, എനിക്ക് ഓവർ ടെൻഷനായി പോയായിരുന്നു. പിന്നെ ഡിപ്രഷനായിപ്പോയി. ഡിപ്രഷനിലോട്ട് പോയതാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിപ്പോയത് ഞങ്ങൾക്ക്. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ആറ് മാസത്തോളം എടുത്തു ശരിക്കും ശബ്ദം ഒന്ന് റെഡിയായി വരാനായിട്ട്. പക്ഷെ ഈ പറഞ്ഞ് സംസാരിക്കായിരുന്നു, പാടാൻ പറ്റില്ലായിരുന്നു. അതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു.
1: തീർച്ചയായിട്ടും നമ്മളുടെ എയിം തന്നെ പാട്ട് പാടുക എന്നുള്ളത് തന്നെയാണല്ലോ. ഓക്കെ, എല്ലാ ലാംഗ്വേജിലുള്ള പാട്ട് പാടുക, ഏതൊക്കെ ലാംഗ്വേജിലാണ് പാടുന്നത്?
2: അത്യാവശ്യമില്ല, അത്യാവശ്യം വേറൊന്നും ഇല്ല, ഹിന്ദി, തമിഴ്, മലയാളം, പിന്നെ ഇപ്പൊ തെലുങ്ക് ഇങ്ങോട്ടായതുകൊണ്ട് ഇപ്പൊ തെലുങ്കും പാടുന്നു.
1: തെലുങ്കും പാടുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോ തമിഴ് ഒരു പാട്ട് കേട്ടു, ഇനി നമുക്കൊരു മലയാളം പാട്ടിലേക്ക് പോയാലോ.
2: തീർച്ചയായിട്ടും.
1: ഏത് പാട്ടായിരിക്കും പാടുന്നത്? ചിത്രചേച്ചി തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത്?
2: ചിത്രചേച്ചി, എനിക്കൊരു പ്രശ്നം, ഏത് പറഞ്ഞാലും ചിത്രചേച്ചിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ടെ നമ്മൾ ഓടിപ്പോകത്തുള്ളൂ ആദ്യം. അങ്ങനെയല്ല, എല്ലാവരുടെയും പാട്ട് കേൾക്കാറുണ്ട്. പറഞ്ഞു ഇച്ചിരി നമ്മള്, എനിക്ക് തോന്നുന്നു പണ്ടോട്ടേ നമ്മള് കേട്ട് പഠിച്ചതിന്റെ ഒരു ഇതും കൂടി ആയിരിക്കും. ചേച്ചി ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ്, എനിക്കല്ല എല്ലാ പാട്ടുകാർക്കും.
1: അത് തീർച്ചയായിട്ടും, പാട്ട് ആസ്വദിക്കുന്നവർക്കും അങ്ങനെ തന്നെ.
2: പിന്നെ തീർച്ചയായിട്ടും ചേച്ചിയെ കണ്ടുപഠിക്കാൻ ഒരുപാടുണ്ടല്ലോ.
1: അതെ. ഓക്കെ, ഇപ്പൊ നമുക്ക് പാടാം.
2: വാങ്ങലി

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: Again back to Radio 91.2 Chumma Mindam.
3: അപ്പൊ ഫാസ് സോങ് ഒക്കെ നേരത്തെ പാടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഒരു 10 വർഷമായില്ലേ നിർത്തിയിട്ട്? എന്താ നിർത്താൻ കാരണം? എന്താ ഈ ത്രോട്ടിന് വന്ന പ്രശ്നം കൊണ്ട്?
4: ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. പിന്നെ കൊറേ അന്ന് ശരിക്കും ഫാസ്റ്റ് മാത്രമായിരുന്നു പാടുന്നത്. ഞാൻ മെലഡി പാടി, ആരും കേട്ടിട്ട് പോലുമില്ലായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ മെലഡി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞു, മെലഡിയെ നന്നായിട്ട് പാടുക, മറ്റതിനെക്കാട്ടി നല്ലത് മെലഡിയാന്ന്. ഒരു കോംപ്ലിമെന്റ് ഇങ്ങനെ കിട്ടിയപ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടങ്ങ് ആയതാ. പാടുന്നുണ്ട്, ഫാസ്റ്റ്
3: പാടാറുണ്ട്. ഇപ്പോ 24 വർഷമായല്ലോ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിട്ട്, സ്റ്റേജ് സിംഗർ ആയിട്ട് പോകുന്നു. അപ്പോ എങ്ങനെയാണ് ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ ഈ പാട്ടിന്റെ കാര്യത്തിലൊക്കെ?
4: പ്രോഗ്രാമിന്റെ കാര്യത്തിലാണ്.
3: ഈ പാട്ട് ഇപ്പോ ചിലരാണെന്നുണ്ടെങ്കിൽ മെലഡി സോങ്സ് ആയിരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നത്, ചിലരാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് സോങ്സ് ആയിരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നത്. ഈ സ്റ്റേജ് ഓഡിയൻസിന്റെ ഭാഗത്തുനിന്നൊരു റിക്വസ്റ്റ് ഉണ്ടാകുമല്ലോ?
4: അതെ, എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പാടി തുടങ്ങിയ സമയത്തൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു 10-12 വർഷമൊക്കെ മുന്നേ ഒക്കെ എന്ന് പറയുമ്പോൾ, അത്ര ആളുകള് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അത്രയ്ക്ക് അങ്ങ് വലിയ ഇതില്ല. അവർ കേട്ടോണ്ടിരിക്കുന്നു, നമ്മൾ പാടുന്നു, അവർ കേൾക്കുന്നു, അത്രയും മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി. ഇപ്പൊ നമ്മളൊരു പാട്ട് പാടുകയാണെങ്കിൽ ആ പാട്ടിന്റെ ഏറ്റവും ഉസരി കാര്യം നമ്മളെക്കാട്ടി നന്നായിട്ട് അവർക്കറിയാൻ പറ്റും. അപ്പൊ അവര് ഡിമാൻഡ് ചെയ്യുന്ന രീതിയും മാറി. ഇപ്പൊ പണ്ട് ഏതേലും 1-2 പാട്ടായിരുന്നു ചിലപ്പോ നമ്മളൊരു പ്രോഗ്രാമിൽ ചെല്ലുമ്പോ കേൾക്കുന്നത്, അല്ലെ അത് പാടാൻ പറ്റും, അത് തന്നെ ഒന്നിലേതെങ്കിലും പഴയ പാട്ടായിരിക്കും. ആ ഒരു സമയത്തെ ഒരു പാട്ടൊന്നും കാണത്തില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്ന് വെച്ചാൽ ഇന്ന് റിലീസായ പാട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് രാത്രി പ്രോഗ്രാമിന് മുമ്പ് ചോദിക്കുന്നത്. അപ്പൊ അത്രയും ആൾക്കാര് ഇപ്പൊ പാട്ടാണേലും പ്രോഗ്രാം ആണേലും കൃത്യമായിട്ട് ഇപ്പൊ അവർക്ക് അറിയാം. ഇപ്പൊ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോ പോലും സൗണ്ട് എന്താണ്, അല്ലെ എത്ര ഓച്ച് സൗണ്ട് നമ്മൾ വെക്കുന്നുണ്ട്, ഓർക്കസ്ട്ര എങ്ങനെയാണ്, എത്ര പീസ് ഓർക്കസ്ട്ര വെക്കുന്നുണ്ട്, അല്ലെ എത്ര പാട്ടുകാരുണ്ട്, നമ്മൾ എന്തൊക്കെയാണ് പാട്ട്, ഇതൊക്കെ കൃത്യമായിട്ട് ആൾക്ക് അറിയാം. അപ്പൊ ആ ഒരു മാറ്റം ഭയങ്കരമാണ്. പിന്നെ നമ്മൾ ആ രണ്ട് സൈഡിൽ നിന്നും പാടി വന്നത് കണ്ട് പെട്ടെന്ന് നമുക്ക് അതൊരു, എനിക്കതൊരു ഭയങ്കര മാറ്റമായിട്ടാണ് എപ്പോഴും തോന്നാറുണ്ട്.
3: കാരണം ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോ ഈ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോ പാടാൻ ആയിട്ട് വരുന്ന പുതിയ തലമുറയുടെ എന്തായിരിക്കും പറയാനുള്ളത്?
4: തീർച്ചയായിട്ടും നമ്മളെന്തോ, നമ്മളൊക്കെ പണ്ടോട്ടെ പാടി തുടങ്ങുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ പാട്ട് പഠിക്കുന്നത്. ഇപ്പൊ എന്ന് വെച്ചാൽ ആ ഒരു സംഭവമില്ല. ഇപ്പൊ ഞാനൊക്കെ പാടുന്ന സമയത്ത് കുത്തിയിരുന്ന് നമ്മള് പാട്ട് നൊട്ടേഷൻ എഴുതി വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ചില പാട്ട് നമുക്ക് മനസ്സിലാവാത്ത സംഗതിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞുകൂടാത്ത സാധനം, നമ്മളിപ്പം എന്നെ പാട്ട് പഠിപ്പിച്ച എന്റെ മാമൻ തന്നെയായിരുന്നു ഷുനാട് മസാർ, ഞാൻ മാമനെ വിളിച്ച് ചോദിക്കുമായിരുന്നു അത് എന്താണ് സംഗതി, എന്തോ പാടിയേക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ട് നമ്മള് അത്യാവശ്യം അത് അതേപോലെ ഒന്ന് പാടാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കുമായിരുന്നു, അല്ലെ ട്രൈ ചെയ്യുമായിരുന്നു. ഇപ്പൊ അതൊന്നും ഞാൻ അങ്ങനെ അധികം കാണാറില്ല. ഇപ്പൊ പെട്ടെന്ന് നമ്മൾ കേൾക്കുന്നു, ലിറിക്സ് എടുക്കുന്നു, പാടുന്നു. ഈ ഒരു പെട്ടെന്നുള്ള ഒരു സംഭവമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം മാത്രം എനിക്കെപ്പോഴും തോന്നാറില്ല. അപ്പൊ കുറച്ചും കൂടെ പാട്ട് കൃത്യമായിട്ട് കുറച്ചും കൂടെ പഠിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മിടുക്കരാണ്.
3: ആസ് എ സിംഗർ കുറച്ച് വെള്ളം കുടിപ്പിച്ചിട്ടുള്ള ഒരു പാട്ട് ഏതാണ്?
4: ഇഷ്ടം പോലെ വേണമെങ്കിൽ
3: നീണ്ടൊരു ലിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു.
4: നീണ്ട ലിസ്റ്റ് ഈ ശരിക്കും നമ്മള് കേൾക്കുന്ന ചില പാട്ട് ഈസി ആയിട്ട് നമുക്ക് തോന്നും കേൾക്കുമ്പോ,
3: അതെ
4: പാടാൻ ചിലപ്പോ നല്ല പാടായിരിക്കും, ഒന്നും കാണത്തില്ല, നമുക്ക് കേൾക്കുമ്പോ ഭയങ്കര എളുപ്പമായിരിക്കും,
3: ഇത്രേ ഉള്ളോ,
4: അത്രയുണ്ട്, ഈസി ആന്ന് തോന്നും. പക്ഷെ പഠിക്കാനിരിക്കുമ്പോഴത്തേനും നല്ല പാടായിരിക്കും. ആ പാട്ട് അതേപോലെ ഗാനമേളയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു കേൾക്കുന്ന പാട്ട് അതേപോലെ ഒരു 60-70% എങ്കിലും അതേപോലെ പാടിയില്ലെങ്കിൽ ആളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതൊരു വലിയൊരു സംഭവമാണ്. ഒരു റിയാലിറ്റി ഷോയോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ശൈലിയിൽ പാടാം, നമുക്കൊരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ അത് ആള് എന്താ പറയുന്നത്, അത് ആ രീതിയിൽ അവരെടുക്കും. പക്ഷെ ഗാനമേള എന്ന് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. ആ ഒറിജിനൽ പാട്ടിന്റെ എന്തെങ്കിലും ഒരു അംശം നമ്മൾ പാടിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല പാട്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാട്ട് കേട്ടിട്ട് പഠിക്കുമ്പോൾ ഭയങ്കര പാടാണ്. അങ്ങനെ എനിക്ക് ലിസ്റ്റ് എടുക്കാൻ എനിക്ക് ഇഷ്ടംപോലെ പാട്ടുകാർ.
3: അങ്ങനെയുള്ള ഒരു പാട്ട് പാടാമോ?
4: എന്നെ വെള്ളം കുടിപ്പിച്ച പാട്ട്.
3: വെള്ളം കുടിപ്പിച്ച പാട്ട്
4: ഒന്നുമില്ല, കേൾക്കുമ്പോ ഭയങ്കര എളുപ്പമാണ്, അഴകെ
3: നമുക്ക് കേൾക്കാം.
4: ഒന്നുമില്ല, നമുക്ക് ഭയങ്കര സിമ്പിൾ, അഴകേ നീ, ഭയങ്കര എളുപ്പമുള്ള പാട്ടാണ്. ഫീമെയിൽ പോഷൻ വരുന്നതിന്റെ അടുത്തൊരു ചെറിയൊരു സംഗതിയുണ്ട്. ഇപ്പം ചിലപ്പം ഇപ്പൊ കേൾക്കുമ്പോ ചിലപ്പോ നമുക്ക് അത് എളുപ്പമായിട്ട് തോന്നും. പക്ഷെ പഠിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു എന്നെ എന്റെ പാട്ട് സാർ എന്നെ ഞുള്ള ഒരു അത്ര പാടുന്ന സാറല്ലത്. പക്ഷെ എന്തോ എനിക്ക് ഒരു തരത്തില് പറ്റത്തില്ല. അട ആ പാട്ടിന്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ മറക്കത്തില്ല.
3: ഓക്കെ, നമുക്ക് അത് തന്നെ കേക്കാട്ടോ.

0: ഇത്രേ ഉള്ളൂ സാധനം.
1: എനിക്ക് അപ്പോഴേ തോന്നുന്നു കേട്ടോ ഇതായിരിക്കും സംഭവം. കാരണം നമ്മളിത് റീലിനകത്തൊക്കെ, ഇപ്പൊ റീലിനകത്തൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഈ ലൈൻസ് ഇങ്ങനെ വരാറുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി ഇത് തന്നെയായിരിക്കും സാധനം.
0: ഇത് അതെപ്പോഴും ഞാനിത് പയ്യെ പാട്ട് ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ ഞാനിത് പെട്ടെന്ന് ഓർക്കും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉണ്ടായി, നമ്മൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പാടും.
1: അത് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും അങ്ങനെയാണല്ലോ, ക്ലാസ്സിൽ ബാക്കി എല്ലാ കുട്ടികൾക്കും സിമ്പിൾ ആയിരിക്കും, ആ സാധനം ആയിരിക്കും നമുക്ക് ഏറ്റവും ടഫായിട്ട് വരുന്നത്. ഇതൊക്കെ ഇവരൊക്കെ എങ്ങനെ ഇത് എളുപ്പം ഇത് പഠിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ.
0: ചിലപ്പോ ഇതിലും ഭയങ്കര ടഫായിട്ട് നോർമലി എല്ലാവർക്കും തോന്നുന്ന ഒരുപാട് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് പഠിക്കും. അത്ര ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല, പെട്ടെന്ന് ഇരുന്ന് പഠിക്കും. പക്ഷെ ഇതുപോലെ ഏതെങ്കിലും ചെറിയൊരു സാധനങ്ങളെ പെട്ടവരൊക്കെ കുറെ തബ്ലെട്ട് ഇത് ഞാൻ മറക്കില്ല.
1: ഓക്കെ, അപ്പൊ ഒരു 8 വയസ്സ് തൊട്ട് സംഗീതം പഠിക്കുന്നുണ്ട് അല്ലെ? അപ്പോ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ എന്തായാലും യുവജനോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ, അതെങ്ങനെയാണ്?
0: ശരിക്കും കോളേജിൽ ഞാൻ അങ്ങനെ യൂത്ത് ഫെസ്റ്റിലൊന്നും പങ്കെടുത്തിട്ടില്ല. കാരണം ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു, പ്രോഗ്രാമിന്റെ നല്ല തിരക്കുള്ള സമയമായിരുന്നു എനിക്കത്. സ്കൂളിലൊക്കെ ആയിരുന്ന സമയത്ത് എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ലൈറ്റ് മ്യൂസിക് ആയിരുന്നു എനിക്ക് മെയിൻ ആ സമയത്തല്ല, ലൈറ്റ് മ്യൂസിക് ആയിരുന്നു. ലൈറ്റ് മ്യൂസിക്കിന് ഒരു തവണ എനിക്ക് സ്റ്റേറ്റിൽ 3rd ഉണ്ടായിരുന്നു.
1: അപ്പൊ ഈ പാട്ടല്ലാതെ മറ്റേതെങ്കിലും മേഖലയിൽ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടോ?
0: എനിക്ക് ശരിക്കും പാട്ടല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം ഒരു ഓർമ്മ വെച്ച സമയം തൊട്ട് പാട്ടിനകത്ത് മാത്രമേ വരുന്നു. പിന്നെ എന്റെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, പാടി തുടങ്ങിയ സമയം തൊട്ട് പ്രൊഫഷണലി പാടാൻ തുടങ്ങി. അതായത് നമ്മൾ അതിലോട്ട് എത്തിപ്പെടാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒന്നും വന്നില്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനകത്തോട്ട് അങ്ങ് ആയിപ്പോയി. പിന്നെ ഈ പാടി തുടങ്ങി അപ്പം തൊട്ട് തന്നെ ഇങ്ങനെ ഓരോ ട്രൂപ്പുകൾ വിളിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെ പോയതുകൊണ്ട് വേറെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്
1: ചിന്തിക്കേണ്ടി
0: വന്നിട്ടില്ല. പിന്നെ ഞാൻ തന്നെ എപ്പോഴും പറയും വേറെ ഒന്നും എനിക്കറിയില്ല.
1: അത് ഞാനും പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, എനിക്കറിയില്ല, വേറെ ഒന്നും എനിക്കറിയില്ല എന്ന് ഞാനും പറയാറുണ്ട്.
0: ആ ഞാൻ എന്റെ ഹസ്ബൻഡോട് എപ്പോഴും പറയും, പാട്ട് എന്ന് പറയുന്ന ഒരു സാധനം തീരാണെന്നുണ്ടെങ്കിൽ വേറൊന്നും എനിക്കറിയില്ല കേട്ടാ, വേറെ ഒരു എന്നെ കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല.
1: ഓക്കെ, അപ്പോ നമുക്ക് ഫാമിലി കാര്യങ്ങളിലേക്ക് പോകാം. വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: എന്റെ വീട്ടില് പപ്പ മരിച്ചുപോയി. പപ്പ അടൂർ SA ആയിരുന്നു, പോലീസിലായിരുന്നു വർക്ക് ചെയ്തത്. പപ്പ മരിച്ചു, ഇപ്പൊ 12 വർഷമായി. പിന്നെ അമ്മയുണ്ട്, ബ്രദർ ഉണ്ട്, ബ്രദറിന്റെ വൈഫുണ്ട്, എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്, ബ്രദറിന്റെ മോനും ഉണ്ട്.
1: ഓക്കെ, അപ്പൊ മോൻ എങ്ങനെയാ പാട്ടൊക്കെ പാടും?
0: മോന് ഇപ്പൊ 6 വയസ്സായിട്ടേ ഉള്ളൂ. ആ ഇപ്പൊ അത്യാവശ്യമൊക്കെ ഒന്ന് മൂളിയൊക്കെ
1: തുടങ്ങിയിട്ടുണ്ട്. ചേട്ടൻ എന്ത് ചെയ്യുന്നു?
0: ഹസ്ബൻഡ് സൗണ്ട് എഞ്ചിനീയർ ആണ്.
1: സൗണ്ട് എഞ്ചിനീയർ ആണ്, സിംഗറുമാണ്. ഈ ഒരേ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുമ്പോ അതൊരു രസമായിരിക്കും അല്ലേ?
0: നമ്മളെ കുറെ ഹെൽപ്ഫുൾ ആക്കിയിട്ടുണ്ട്. നമ്മുടെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല, ഇതാണ് നമ്മുടെ ഫീൽഡ്. ഇപ്പൊ നമ്മളെ രാത്രിയിലൊക്കെ ആണ്,
1: ശരിയാണ്, നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം വരും.
0: അങ്ങനെ ഇതാണ് നമ്മളെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല, നമ്മുടെ ജോലി ഇതാണ്, ഇതിന്റെ ഭാഗം ഇങ്ങനെയാണ്, അതൊന്നും വേണ്ടി വന്നിട്ടില്ല. അതെനിക്കൊരു
2: തീർച്ചയായിട്ടും കൂടെയുള്ളത് ഞാൻ ഗോപികയാണ്. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് സിംഗറായ നാൻസി സനലാണ്.

0: തിരുനെല്ലി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജിവിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ക്യാപ്റ്റൻ റേഡിയോ 91.2 ചുമ്മാ മിണ്ടാം.
1: അപ്പൊ ചേട്ടൻ പാട്ടൊക്കെ പാടും, സ്റ്റേജ് പെർഫോമർ ആണ്.
2: അതെ.
1: എന്താണ് ചേട്ടന്റെ പേര്?
2: ചേട്ടന്റെ പേര് സനിൽ.
1: നിങ്ങൾ രണ്ടുപേരും കൂടി ഡ്യുവറ്റ് ഒക്കെ പാടിയിട്ടുണ്ടോ?
2: ഇഷ്ടം പോലെ.
1: ഓക്കെ, നമുക്കിനി മറ്റൊരു പാട്ടിലേക്ക് കൂടി പോയാലോ?
2: തീർച്ചയായിട്ടും. ഇനി എനിക്ക്
1: ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന പാട്ട്,
2: ജാനകിയമ്മയുടെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാനകിയമ്മയുടെ ഒരു പാട്ട് പാടാം.
1: ഓക്കെ, പാടിക്കോളൂ.

0: ഓടുമോ നിന്റെ മൗനം പോലും മധുര ഈ മധുനിലാവിൻ മഴയിൽ.
1: ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്കിങ്ങനെ സംസാരിക്കാനല്ലോ തോന്നുന്നു, ഈ പാട്ടിങ്ങനെ നിർത്താതെ കേട്ടോണ്ടിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. നമ്മളെ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് സ്ട്രെസ്സും നമ്മുടെ ബുദ്ധിമുട്ടും അങ്ങനെയുള്ള മാനസികമായിട്ട് നമ്മളെ ഉല്ലാസം തരുന്ന ഒരു സംഭവമാണ് പാട്ടെന്ന് പറയുന്നത്. ഈ പാട്ടുകൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഈ പാട്ടിൽ എനിക്ക് കേൾക്കണ്ട അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും പാട്ടുണ്ടോ, ഒരു അപ്രിയ ഗാനമുണ്ടോ?
2: ഈ ചില തെലുങ്ക്, ശരിക്കും നമ്മൾ അങ്ങനെ പറയുന്നത് തന്നെ ദോഷമാണ്, നമ്മുടെ ഇതല്ലേ. ചില തെലുങ്ക് പാട്ടുകൾ കേൾക്കുമ്പോ എനിക്ക് ഈ പറയുന്ന മാതിരി, അത് എനിക്ക് പാടാനുള്ള ബുദ്ധിമുട്ടുണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഒരു മടുപ്പ്
1: തോന്നുന്നു.
2: പാടാറില്ല അങ്ങനെയുള്ള പാട്ട്,
1: അങ്ങനെ പാടാറില്ല
2: മാക്സിമം ഞാൻ ഒഴിവാക്കും. പിന്നെ ചില സമയത്താണെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ എന്തായാലും പാടിയേ പറ്റുള്ളൂ.
1: അപ്പൊ ഈ മലയാളവും തമിഴും അല്ലാതെ തെലുങ്ക് കന്നഡ പാടാറുണ്ട് അല്ലേ?
2: ഹിന്ദി പാടാറുണ്ട്.
1: അപ്പൊ ഇതിൽ മുതൽ ഏതെങ്കിലും ഒരു പാട്ട്, എന്തായാലും ഇതെല്ലാ പാട്ടും ഞാൻ പാടിച്ചിട്ട് വിളിക്കുന്നു. ഓക്കെ, ആദ്യം നമുക്ക് ഹിന്ദിയിലേക്ക് പോകാം. ഹിന്ദിയിൽ നിന്നൊരു പാട്ട് വരട്ടെ.
2: ഹിന്ദിയില് ഹിന്ദി ശരിക്കും പറഞ്ഞ എനിക്ക് ലതാജിയുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഏതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ലതാജിയുടെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ എനിക്ക് പാടുന്നതിനെക്കാട്ടിലും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്.
1: അതെനിക്ക് പാട്ടറിയാത്തോണ്ടാണ് കേട്ടോ, ഞാൻ കേൾക്കാൻ ഇഷ്ടമാണ്.
2: എനിക്ക് പൊതുവെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതിങ്ങനെ പാടി നോക്കുന്നതിനെക്കാട്ടിലും എനിക്കത് കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇങ്ങനെ ലതാജിയുടെ പാട്ടുകളൊക്കെ ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. ലതാജിയുടെ ഒരു പാട്ട്.

0: ഓക്കേ, അപ്പോ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ മലയാളമാണ് കൂടുതലും ചൂസ് ചെയ്യാറുള്ളത് അല്ലെ? അപ്പോ ഈ ഹിന്ദി തമിഴ് തെലുങ്ക് ഒക്കെ പാടാറുണ്ടോ അല്ലാതെ?
1: ആ പാടാറുണ്ട്, അല്ലാണ്ട് ഇതെല്ലാം പാടാറുണ്ട്.
0: മുമ്പ് പാട്ടുകളെല്ലാം ബൈഹാർട്ട് ചെയ്തായിരുന്നു പഠിക്കുന്നത്, ഇപ്പോഴും ബൈഹാർട്ട് ചെയ്ത് തന്നെയാണോ പഠിക്കുന്നത്? നോക്കിയാണോ പാടാറ്?
1: ഇല്ല, ഇപ്പൊ കൂടുതൽ നോക്കിയാ പാടുന്നത്.
0: നോക്കി പാടാറുണ്ട്.
1: ഇപ്പൊ അതിലൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. ഇപ്പൊ നോക്കിയാ പാടുന്നത്?
0: പണ്ട് നമ്മള് റേഡിയോയിൽ കേട്ട് അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡറിൽ ഈ പാട്ടിട്ട് പോസ് ചെയ്ത് പോസ് ചെയ്ത് നമ്മളിങ്ങനെ വരികൾ എഴുതിയെടുക്കാറുണ്ട്.
1: അതാ ഞാൻ പറഞ്ഞത്, പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് കൊണ്ട് നമ്മളത് ബൈഹാർട്ട്, നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ബൈഹാർട്ടായി പോകാറുണ്ട്. ഇപ്പൊ എന്ന് വെച്ചാൽ അത്ര കഷ്ടപ്പാടില്ലാത്തതുകൊണ്ട്
0: അപ്പോഴേ മൊബൈൽ
1: എടുക്കുന്നു, ലിറിക്സ് എടുക്കുന്നു, നോക്കുന്നു, പാടുന്നു. പക്ഷെ ചില പുതിയ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്, ബൈഹാർട്ട് ചെയ്ത് പാടിയവര് ഒരു പലരും. അപ്പൊ എന്റെ കൂടെ പാടുന്ന പല കുട്ടികളാണെങ്കിലും ാണ് പാടുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്കിപ്പത് പറ്റുന്നില്ല. ചില എന്റെ അടുത്ത് ഹസ്ബൻഡ് പറയുന്നത് പ്രായമാവുന്നൊരു വിഷയമാണ്, ചിലപ്പോ അങ്ങോട്ട് പോയതുകൊണ്ടായിരിക്കും. ഇപ്പൊ നോക്കിയാ പാടുന്നത്.
0: ശരിക്കും ഈ ബൈഹാർട്ട് ചെയ്ത് പാടുന്നത് തന്നെ നല്ലതല്ലേ, നമുക്കതില് മുഴുകി നിന്ന് പാടാം.
1: ബൈഹാർട്ട് ചെയ്യുമ്പം മാത്രല്ലടാ, നമ്മൾ ആ പാട്ടിന്റെ ഡീറ്റെയിൽഡ് സാധനങ്ങളൊക്കെ നമുക്ക് ഓർമ്മ എപ്പോഴും, ഏത് സമയത്ത് ചോദിച്ചാലും ആ പാട്ടുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഇപ്പൊ പാടുന്ന പാട്ട് ചിലപ്പോ ഒരു രണ്ടു വർഷം മുന്നേ പാടിയ ഒരു പാട്ട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്കല്ല, ഒരുവിധം ആർക്കും ചിലപ്പോ അറിയത്തില്ല പെട്ടെന്ന് നമ്മളോട് പറയുമ്പോ. പക്ഷെ കുറെ വർഷം മുന്നേ പാടിയ പാട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ ആണ്. അതെനിക്ക് തോന്നി പഠിക്കുന്നതിനകത്ത് ഒരു വ്യത്യാസമാണെന്ന് തോന്നി.
0: പറഞ്ഞുകൊണ്ട് പ്രായം ഒരു ഘടകമായിരിക്കും,
1: ഘടകമാണ്
0: അതുകൊണ്ടും കൂടി ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ കൊറേ നേരമായിട്ട് ഇങ്ങനെ സംസാരിക്കാണ്, നമുക്കിനി ലാസ്റ്റ് ഒരു പാട്ടിലേക്കും കൂടി പോയാലോ?
1: ഉറപ്പായിട്ടും. ഇനിയിപ്പം ഇപ്പോഴത്തെ ജനറേഷനിലെ ഏറ്റവും നല്ല പാട്ടുകാരെന്ന് എല്ലാരും പറയുന്ന ശ്രേയ ഘോഷാലിന്റെ ഒരു പാട്ട് തന്നെ.
0: തീർച്ചയായിട്ടും.

0: സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കുറെ സമയം നല്ല പാട്ടുകൾ കേൾക്കാൻ കഴിഞ്ഞു, കുറച്ച് എനിക്ക് ചിരിക്കാനും പറ്റി. ഓക്കെ, അപ്പോ ഇനിയും ഒരുപാട് ഒരുപാട് വേദികളിലേക്ക് എത്താൻ കഴിയട്ടെ, ഒരുപാട് പാട്ടുകൾ പാടാൻ കഴിയട്ടെ, മനോഹരമായി പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോ ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നാൻസി സണ്ടലാണ്, ഒരു സ്റ്റേജ് പെർഫോമറാണ്. അപ്പോ ആശംസകൾ.
1: താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാര്യം ഇപ്പം രണ്ടാമത് ഞാനിങ്ങനെ ഇരിക്കാൻ കാരണമായത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫാമിലിയുടെ ഒരു സപ്പോർട്ട്. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് എന്താ പറയുക, അമ്മയുടെ ഒരുപാട് വർഷങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഞാനെന്ന് പറഞ്ഞൊരു പാട്ടുകാരി തന്നെ ഉണ്ടായത്. ഇപ്പം ഞാനിവിടെയൊക്കെ വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഫാമിലിയെ കുറിച്ചിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ അമ്മ, അതേപോലെ തന്നെ എന്റെ ബ്രദർ, അപ്പൊ എന്റെ ഞാൻ മാരീഡ് ആയിട്ട് പോലും എന്റെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടായിട്ട്, എന്ന് വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും എത്തണം അല്ലെങ്കിൽ എനിക്കൊരു നല്ല പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ എന്താ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എന്റെ ബ്രദർ, ബ്രദറിന്റെ വൈഫ്, അവൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്, ഐ ജി നിഷാന്തിന്റെ ഗൺമാനാണ്. പക്ഷെ അവന്റെ തിരക്കുകൾക്കിടയിലും അവൻ ഏറ്റവും കൂടുതൽ സമയം എനിക്ക് തോന്നുന്നു അവന്റെ ഫാമിലിയെക്കാട്ടി അവൻ നോക്കുന്ന എന്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവനെ കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. അതേപോലെ തന്നെ എന്റെ ഹസ്ബൻഡ്, എന്റെ എല്ലാ എന്താ പറയണ 7 വർഷം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ 7 വർഷത്തിനിടയ്ക്കും എന്റെ എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിലും എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ കൊണ്ടുവന്നെയാണ്. അപ്പം അവർക്കുള്ള ഒരു താങ്ക്സ് എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ഇവിടെ നിന്നല്ല, ഞാൻ എന്റെ ലൈഫിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്നും ആയിട്ടുണ്ടെങ്കിൽ അത് അവര് കാരണം മാത്രമാണ്. അപ്പൊ അവരോട് എനിക്ക് ജീവിതത്തിൽ തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു ടീമുണ്ട് വേദ എന്ന് പറഞ്ഞ, ഞാൻ രണ്ടാമത് പാടി തുടങ്ങിയ സമയത്ത് എനിക്ക് ആദ്യമായിട്ടൊരു വീണ്ടും രണ്ടാമത് ഞാൻ പാടിയിട്ട് എനിക്ക് ഫസ്റ്റ് എനിക്കൊരു സ്റ്റേജ് തരുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് തരുന്നത് അവരാണ്. അപ്പൊ അവരോടുള്ള നന്ദി എനിക്ക് ഒരിക്കലും, എന്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇത് പറയുമ്പോൾ എനിക്ക് അവരെ പറയാണ്ടിരിക്കാൻ ഒരിക്കലും പറ്റില്ല. ശ്രീമോൻ ചേട്ടൻ, രാജേഷ് ചേട്ടൻ, അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഗോവയോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇത്രയും നേരം വളരെ നന്നായിട്ട് തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റി, ഭയങ്കര ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ അതേപോലെ പ്രിയ ചേച്ചി, പ്രിയ ചേച്ചി കാരണമാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. ചേച്ചിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു. അപ്പോ വീണ്ടും നമുക്ക് കാണാം, ഒരുപാട് പാട്ടുകളിലൂടെ കേൾക്കാം. താങ്ക് യു സോ മച്ച്.

സംഗീതം മനസ്സിനെ സ്പർശിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ഭാഷയാണ്. ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പഴയ ഓർമ്മകളൊക്കെ തിരികെ എത്തും. ചിലപ്പോൾ മനസ്സിനെ ഒരു ചെറിയ ആശ്വാസമാകും. ചിലപ്പോൾ പറഞ്ഞറിയിക്കാനാത്ത ഒരു സന്തോഷം. അതെ, അങ്ങനെ സംഗീതത്തിന്റെ മധുരവും ഓർമ്മകളും സുഗന്ധവും ചേർന്ന് നിൽക്കുന്ന ഈ മനോഹരമായ സായനത്തിൽ ഏവർക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനമഞ്ചിരോടൊപ്പം കൂടെയുള്ളത് ആർജൻ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഗാനമഞ്ചിരിൽ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700091. വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ കോളുകൾക്കായി ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേഗമായിക്കോട്ടെ.

പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്ക്.

0: കീറ്റ്ലി കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ തിരികെയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയോടൊപ്പം ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ നമ്മൾ കുറെ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടാണ് നമ്മളിവിടെ വന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 954-7000912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം, ഞാൻ മാലിമീന്ന് റഷീദാണ്.
0: റഷീദ് ക്കാ, എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ അവിടെ?
1: മഴയൊക്കെ ഉണ്ട്, കടയിരിക്കാൻ.
0: പിന്നെ ചായ ഒക്കെ കുടിച്ചോ?
1: ചായ കുടിക്കാൻ പോവാ.
0: ചായ കുടിക്കാൻ പോവാണല്ലേ. ഇന്ന് ഏത് പാടാണ് ഇന്ന് ഗാനമഞ്ചിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: സാഗരങ്ങളെ എന്നുള്ള പാട്ട്. സാഗരങ്ങളെ പാട്ട്,
0: പഞ്ചാഗ്നി എന്ന മൂവിയിലെ സാഗരങ്ങളെ എന്ന പാട്ട് അല്ലേ?
1: സാഗരങ്ങളെ പാടി
0: സംഗീതമി എന്ന പാട്ട്. അപ്പോൾ ഈ പാട്ടിന് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ? ഗാനമഞ്ചിരി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം അല്ലേ? അങ്ങനെയാണോ? ആ, അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു. ഇതിനോടൊപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ്, ഞാൻ ഷീബ കുമരകം. ജോണി വാക്കർ എന്ന സിനിമയിലെ ശാന്തമീ രാത്രിയിൽ എന്ന ഗാനം വെച്ച് തരണം. ഡെഡിക്കേഷൻ ഉണ്ട്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുഞ്ഞിപ്പൻ പന്താവൂരിനാണ്. കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ ഷീബ കുമരകം. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് എന്തായാലും നമ്മൾ കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

0: ടാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ചരിയിലേക്ക്. ഗാനമഞ്ചരിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇന്ന് കൂടെ ഉള്ളത് ആർ ജെ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. അത് വെച്ച് തരായിട്ട് ഇവിടെ ആർ ജെ നിതിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9554700902. വേഗം തന്നെ വിളിച്ചോളൂ. ഇതാ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഞാൻ കൊല്ലത്ത് നിന്നും വരുവാണ്. എനിക്ക് ലേലം എന്ന മൂവിയിലെ ഉരുകി ഉരുകി എരിയും ഈ മെഴുകു തിരികളെ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഇന്ന് ആ പാട്ട് എന്തായാലും വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ആ പാട്ട് നമുക്ക് കേൾക്കാം. ഇത് അതോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ് നിതിൻ, ഞാൻ ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ഇന്ദ്രജാലം എന്ന സിനിമയിൽ എം ജി സുർമാർ പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ് പായുന്ന യായ ആകാശം ഞാൻ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിരിക്കുന്നത് രണ്ട് നല്ല മനോഹരമായുള്ള പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഇവിടെ തിരികെ എത്തിരിക്കുന്നത്. ഇത് എൻട്രോ യൂണൈറ്റി 1.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7002-9192. വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, 9544-7002-9192. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ സജി ചേട്ടാ, എങ്ങനുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ?
1: ആണല്ലേ,
0: മഴയൊക്കെ ഉണ്ടോ ഇന്ന് അവിടെ? ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. ചായ ഒക്കെ കുടിച്ചോ? ചായ കുടിച്ചു. ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. ചായ ഒക്കെ കഴിച്ചു, ഞങ്ങള് വിട്ടിരിക്കാണ്. ഗാനമഞ്ചരിക്കായിട്ട് കേറിയിരിക്കാണ് ചായ കുടിച്ചിട്ട്. ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ? പ്രമദവനം വീണ്ടും. നല്ലൊരു പാട്ടാണത്. ഓക്കെ, ഇന്ന് ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ ചേട്ടന്?
1: ഇത് എന്റെ റേഡിയോയുടെ അണിയറ പ്രവർത്തകർക്കും പിന്നെ സ്കോളർക്കുമായി
0: സമർപ്പിച്ചിരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പൊ ചേട്ടന് വേണ്ടി നമുക്ക് ഇന്ന് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ശരി. ഇതാ, അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്, ഓമനെ നീയ റോമൽ ഭാവ ഗീതമേ ഈ പാട്ടൊന്ന് വെച്ച് തരുമോന്ന് സുനിൽ പള്ളിമൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് വെക്കാം. ഗാനമേള എന്ന മൂവിയിലെ പാട്ടാണ്, ദാസേട്ടൻ പാടി മനോഹരമാക്കിയൊരു പാട്ട് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇവിടെ എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിൽ. ഗാനമഞ്ജരി, നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ കോളുകൾക്കായി ഞാൻ ഇവിടെ കാത്ത് കാത്ത് കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-7000-912. വേഗം തന്നെ വിളിച്ചോളൂ. പക്ഷേ ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആ പറഞ്ഞോളൂ ചേട്ടാ, ഏത് പാട്ടാണ് ഇന്ന് ഗാനമഞ്ജരിയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? തൂവാനത്തുമ്പിക്കാത്ത ഏത് പാട്ടാണ് വേണ്ടേ? സ്നേഹം പൂത്തു തുടങ്ങി ആ പാട്ട്. ഓക്കെ, ഇന്ന് ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് വേണ്ടി ആ പാട്ട് നമുക്ക് ഇന്ന് കേൾക്കാം കേട്ടോ. ഇതിനോടൊപ്പം കേൾക്കാം. ഓക്കെ ശരി. ഇതാ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹലോ, എന്റെ പേര് സൽമാൻ, എനിക്ക് ജൂപ്പിറ്റർ മഴ നനയും എന്ന പാട്ട് പ്ലേ ചെയ്ത് തരണേന്നാണ് സൽമാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സൽമാന് വേണ്ടി നമുക്ക് ആ പാട്ടും ഇതിനോടൊപ്പം കേട്ടിട്ട് വരാം.

0: യെസ് അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളും സംസാരവും ഒക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻട്രിയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയുടെ തട്ടകത്തിൽ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കണോ, കേൾക്കണമെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട് ഞാനിവിടെ കാത്ത് കാത്തിരിക്കുകയാണ്. അപ്പോൾ വേഗം ആയിക്കോട്ടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിക്കാനായിട്ടും ഡെഡിക്കേഷൻസ് ഒക്കെ നമുക്ക് മെസ്സേജ് അയച്ച് നമുക്ക് പറയാം കേട്ടോ. അതൊക്കെ വായിക്കാൻ ഞാൻ ഇവിടെ തയ്യാറാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ നമുക്ക് ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. വിജയൻ ചേട്ടൻ പറയാനുള്ളത് പറഞ്ഞോ. തയ്യക്കട, ആ ഓക്കെ. അത് അത് ഒരു ഐഡന്റിഫിക്കേഷൻ ആണ് കേട്ടോ. ആ ഇനി പാട്ട് പറഞ്ഞോളൂ. ഏത് പാട്ടാണ് ഗാനമഞ്ചരി കേൾക്കാൻ ചേട്ടൻ ഇഷ്ടം? ആ പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ആ പാട്ട് കേൾക്കാം. യെസ്, അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജും കൂടെ ഉണ്ട്. ഞാൻ ബാബുരാജ്, കൊല്ലം ആശ്രമം. എനിക്ക് അഗ്രജൻ എന്ന സിനിമയിലെ ഏതോ യുഗത്തിന്റെ എന്ന പാട്ട് വെച്ച് തരുമെന്നാണ് ചേട്ടൻ ചോദിച്ചിരുന്നത്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് വെക്കാം. ദാസേട്ടൻ പാടിയ പാട്ട് തന്നെ കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉർവശി, ഗോപി, ഐശ്വര്യ ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നത് ചേട്ടൻ തിരക്കിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ തിരക്കിയെന്ന് പറയാം, ചേട്ടനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേട്ട് തിരികെ വരാം.

0: കുറിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: എന്തുവടിയത്? വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
5: എല്ലാത്തിനും വില കുറവാണ്.
4: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വില കുറവാ.
5: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
4: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
6: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
7: പിന്നെ തീർച്ചയായും വാങ്ങണം.
6: എവിടെ നിന്ന് വാങ്ങാനാ?
7: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
6: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
7: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
8: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
10: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
11: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: ജൂപ്പിറ്റർ മഴയൊക്കെ നിറഞ്ഞ് നമ്മളങ്ങനെ തിരികെ എത്തിയിരിക്കുകയാണ് എൻട്രിയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഗാനമഞ്ജരിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7001-2. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം, എന്റെ പേര് സിന്ധു.
0: ഇത് എവിടുന്നാണ് വിളിക്കുന്നത് സിന്ധു അമ്മ?
1: കരുനാഗപ്പള്ളി.
0: ഇന്ന് ഏത് പാട്ടാണ് ഇന്ന് വേണ്ടേ ഗാനമഞ്ചരിയിൽ കേൾക്കാൻ ആഗ്രഹം?
1: ആഗ്രഹിക്കുന്നത് പാതയ എന്ന മൂവിയിലെ രാസനിലാവിന്റെ കാരണം.
0: ഇന്ന് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: പ്രത്യേകിച്ച് ആർക്കും ഇല്ല, പാട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും.

റേഡിയോ എന്റെ റേഡിയോ ഗാനമഞ്ചലിലൂടെ ജുദായ് എന്ന സിനിമയിലെ ഹാൻ മുജെ പ്യാർ ഹുവ എന്ന പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ. അപ്പോൾ ഇത് ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ. ജയശങ്കർ ഫോർട്ടുകൊച്ചി, അൻസാർ കരുനാഗപ്പള്ളി, ആനന്ദൻ തിലാനൂർ, ഷീബ കുമരകം, റാണി വർഗീസ് ചേരാനല്ലൂർ, മറ്റും എന്റെ റേഡിയോ കൂട്ടുകാർക്കും വേണ്ടി കേൾപ്പിക്കുക എന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: പൊന്നുമാറ്റി പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161815.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
0: തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
0: തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
0: തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.